ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യേക

ആശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തു പാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽതാനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. മരിച്ചവരിൽ രണ്ട് മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനക് സിന്നർ. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽതാനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽതാനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കടലിൽ തെറിച്ചു വീണതിനു ശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപ്പെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷി മൂന്നാമത്തെ പരീക്ഷണം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ

0: വൃക്ഷതൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലുവിനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10 മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല.
0: കൊളംബിയയിലെ ബുഖറാമംഗയിൽ നടന്ന 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒന്നാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബെൻഡാല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിത് ഗാർഡ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണ്ണ മെഡൽ നേടിയത്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്‌വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ രണ്ടാമത്തെ വിംബിൾഡൺ കിരീടവും 5th ഗ്രാൻഡ് സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 2 സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പ് വെർദെ, ഗാന, കോംഗോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വീറിച്ചതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ് ബെൽജിയം, ക്രൊയേഷ്യ ടീമുകൾ വമ്പന്മാരുടെ കോർത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വേയും ശ്രദ്ധ പിടിച്ചുപറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറൂഗ് പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ആസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ, മെക്സിക്കോ, കാനഡ, അമേരിക്കൻ ടീമുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്.
0: ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത

0: മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിനർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചില കാര്യങ്ങൾ വില കൊടുത്തു വാങ്ങേണ്ടതില്ല. അവ പ്രകൃതി തന്നെ നമുക്ക് സൗജന്യമായി സമ്മാനിച്ചതാണ്. സൂര്യപ്രകാശം, മഴ, കാറ്റ്, പൂക്കളുടെ സുഗന്ധം, കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി, ഇവയൊക്കെ അതിൽപ്പെടുന്നു. എന്നാൽ ഇവയെക്കാളും വിലമതിക്കാനാകാത്ത ഒരു സമ്മാനം മനുഷ്യന് ലഭിച്ചിട്ടുണ്ട്. അത് ചിരിയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ട്, ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. പലപ്പോഴും അതൊരു സാധാരണ ഉപദേശമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ചിലപ്പോൾ ഒരു പഴഞ്ചൊല്ലായി, ചിലപ്പോൾ തമാശയായി. എന്നാൽ ആ വാക്കുകൾക്ക് പിന്നിൽ ആധുനിക ശാസ്ത്രം തെളിയിച്ച വലിയൊരു സത്യമുണ്ടെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. സത്യത്തിൽ മനസ്സ് തുറന്ന് ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ചെറിയ അത്ഭുതം നടക്കുകയാണ്. ഒരു നല്ല തമാശ കേട്ട് വയറ് കുലുങ്ങി ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തെ പേശികൾ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ശ്വാസകോശം, നെഞ്ചിലെ പേശികൾ, വയറിലെ പേശികൾ, നാഡീവ്യവസ്ഥ, ഹോർമോൺ വ്യവസ്ഥ, ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സങ്കീർണമായ ജൈവ പ്രക്രിയയാണ് ചിരി. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ ചിരിയെ വെറുമൊരു വികാര പ്രകടനമായി കാണുന്നില്ല, മറിച്ച് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ശക്തമായ ജൈവ പ്രവർത്തനമായാണ് കാണുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രശസ്ത പരിണാമ മനഃശാസ്ത്രജ്ഞനായ പ്രൊഫസർ റോബിൻ ഡെൻബാറിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ ഈ മേഖലകളെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിച്ചു. ഗവേഷകർ ആളുകളെ രണ്ട് വിഭാഗങ്ങളാക്കി. ചിലരെ തമാശ നിറഞ്ഞ കോമഡി പരിപാടികൾ കാണിച്ചു, മറ്റു ചിലരെ സാധാരണ ഡോക്യുമെന്ററികൾ കാണിച്ചു. പിന്നീട് അവരുടെ ശരീരത്തിലെ വേദന സഹിക്കാനുള്ള ശേഷി പരിശോധിച്ചു. ഫലം അതിശയിപ്പിക്കുന്നതായിരുന്നു. മനസ്സറിഞ്ഞ് ചിരിച്ച ആളുകൾക്ക് വേദന സഹിക്കാനുള്ള കഴിവ് ഗണ്യമായി വർദ്ധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഉത്തരം നമ്മുടെ തലച്ചോറിനുള്ളിലായിരുന്നു. നമ്മൾ ഉറക്കെ ചിരിക്കുമ്പോൾ തലച്ചോർ എൻഡോർഫിൻ എന്ന പ്രത്യേക രാസവസ്തു പുറത്തുവിടുന്നു. എൻഡോർഫിനുകളെ പലപ്പോഴും ശരീരത്തിന്റെ പ്രകൃതിദത്ത വേദന സംഹാരികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആശുപത്രികളിൽ നൽകുന്ന ചില ശക്തമായ വേദന സംഹാരികൾ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതിനോട് സാമ്യമുള്ള രീതിയിലാണ് ഈ എൻഡോർഫിനുകളും പ്രവർത്തിക്കുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ മരുന്നുകൾ വാങ്ങാൻ പണമൊന്നും ചെലവാക്കേണ്ടതില്ല, ഒരു നല്ല ചിരി മതി. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് നല്ലൊരു തമാശ കേട്ട ശേഷം മനസ്സിനും ശരീരത്തിനും ഒരുതരം ലാഘവം അനുഭവപ്പെടുന്നതെന്ന്.

ചില ദിവസങ്ങളിൽ മനസ്സ് ഭാരം നിറഞ്ഞതായി തോന്നും. ജോലിയുടെ സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതെല്ലാം മനസ്സിനെ മൂടിക്കെട്ടും. അത്തരം സമയത്ത് ഒരു സുഹൃത്തിന്റെ തമാശ, ഒരു പഴയ ഓർമ്മ, ഒരു കോമഡി സിനിമ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ഒരു സന്തോഷ നിമിഷം പോലും നമ്മുടെ മാനസികാവസ്ഥയെ പൂർണ്ണമായി മാറ്റിമറിക്കും. കാരണം ചിരി മനസ്സിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, അത് ശരീരത്തിലും സംഭവിക്കുന്ന ഒരു ചികിത്സയാണ്. ചിരിയുടെ മറ്റൊരു അത്ഭുതം സമ്മർദ്ദ ഹോർമോണുകളെ കുറയ്ക്കാനുള്ള കഴിവാണ്. നമ്മൾ വിഷമിക്കുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിക്കുന്നു. ഇവ ദീർഘകാലം ഉയർന്ന നിലയിൽ തുടർന്നാൽ ഉറക്കക്കുറവ്, ഉയർന്ന രക്തസമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. എന്നാൽ ചിരി ഈ സമ്മർദ്ദ ചക്രത്തെ തകർക്കാൻ സഹായിക്കുന്നു. ഒരു നല്ല ചിരിക്ക് ശേഷം ശരീരം കൂടുതൽ ശാന്തമാകുന്നതും മനസ്സ് കൂടുതൽ ലഘുവാകുന്നതും അതുകൊണ്ടാണ്. അതുപോലെ ചിരി ഹൃദയത്തിനും ഗുണകരമാണ്. നമ്മൾ ചിരിക്കുമ്പോൾ ഹൃദയമിടിപ്പിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുകയും രക്തപ്രവാഹം മെച്ചപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ശരീരം കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ചിരി ശരീരത്തിന് ചെറിയൊരു വ്യായാമം പോലെയാണ്. അതുകൊണ്ടാണ് ചില ഡോക്ടർമാർ പോലും ദിവസവും സന്തോഷത്തോടെ ജീവിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷെ ചിരിയുടെ ഏറ്റവും മനോഹരമായ വശം മറ്റൊന്നാണ്. അത് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ കാണാത്ത ഒരു ബന്ധം രൂപപ്പെടുന്നു. പരസ്പരം വിശ്വാസം വർദ്ധിക്കുന്നു, അന്യത്വം കുറയുന്നു. അതുകൊണ്ടാണ് ഒരു മുറിയിൽ അപരിചിതരായ ആളുകൾ പോലും ഒരേ തമാശ കേട്ട് ഒരുമിച്ച് ചിരിക്കുമ്പോൾ പെട്ടെന്ന് അടുപ്പം തോന്നുന്നത്. ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ചിരിക്കുന്ന നിമിഷങ്ങൾ വർദ്ധിക്കുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. ഒരു സൗഹൃദത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിലും ചിരിക്ക് വലിയ പങ്കുണ്ട്. ഒറ്റയ്ക്ക് ചിരിക്കുമ്പോൾ സന്തോഷം ലഭിക്കും, എന്നാൽ മറ്റുള്ളവരോടൊപ്പം ചിരിക്കുമ്പോൾ സന്തോഷത്തോടൊപ്പം ബന്ധങ്ങളും വളരും. ആധുനിക ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് മനുഷ്യർ ചിരിക്കാൻ മറന്നുപോകുന്നു എന്നതാണ്. ഫോണുകളുണ്ട്, സോഷ്യൽ മീഡിയയുണ്ട്, 100 കണക്കിന് കോണ്ടാക്റ്റുകളുണ്ട്. എന്നാൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുന്ന മനുഷ്യർ കുറയുന്നു. ചില വീടുകളിൽ ദിവസങ്ങളോളം ഒരുമിച്ച് ചിരിക്കുന്ന ഒരു നിമിഷം പോലും ഉണ്ടാകാറില്ല. എല്ലാവരും തിരക്കിലാണ്, ജീവിതം മുന്നോട്ടോടുകയാണ്. പക്ഷെ ആ ഓട്ടത്തിനിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ആരോഗ്യവും സന്തോഷവും മാത്രമല്ല, നമ്മുടെ മനുഷ്യത്വം കൂടിയാണ്.

ഒരു കുഞ്ഞിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ദിവസത്തിൽ 100 കണക്കിന് തവണ ചിരിക്കും. കാരണമൊന്നും വേണ്ട, ജീവിതം തന്നെ അതിന് സന്തോഷമാണ്. പക്ഷെ പ്രായം കൂടുമ്പോൾ നമ്മൾ ചിരിക്കാൻ കാരണങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു, അവസാനം ചിരിക്കാൻ മറന്നുപോകുന്നു. ഒരുപക്ഷെ നമ്മൾ വീണ്ടും കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം ഇതായിരിക്കും. സന്തോഷം വലിയ കാര്യങ്ങളിൽ മാത്രം ഒളിഞ്ഞിരിക്കുന്നില്ല. ഒരു ചെറിയ തമാശയിൽ, ഒരു നല്ല സൗഹൃദത്തിൽ, ഒരു കുടുംബ സംഗമത്തിൽ, ഒരു പഴയ ഓർമ്മയിൽ, ഒരു കുഞ്ഞിന്റെ കളിചിരിയിൽ, അവിടെ എല്ലാം സന്തോഷമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും ചിരിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന മനുഷ്യരെ ജീവിതത്തിൽ നിലനിർത്തുക. കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കുക. സുഹൃത്തുക്കളോടൊപ്പം പഴയ കഥകൾ ഓർക്കുക. ഒരു നല്ല കോമഡി സിനിമ കാണുക. നിങ്ങളുടെ മനസ്സ് തുറന്ന് ചിരിക്കുക. കാരണം ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും സുരക്ഷിതവും ഏറ്റവും ഫലപ്രദവുമായ ഔഷധങ്ങളിൽ ഒന്നാണ് ചിരി. അതിന് ഡോക്ടറുടെ കുറിപ്പണി വേണ്ട, മെഡിക്കൽ സ്റ്റോറിൽ പോകേണ്ട, പാർശ്വഫലങ്ങളില്ല. പകരം ജീവിതത്തിലേക്ക് കൂടുതൽ വെളിച്ചവും ഊർജവും പ്രതീക്ഷയും കൊണ്ടുവരാൻ അതിന് കഴിയും. ഒടുവിലോർക്കുക, മനുഷ്യന് പ്രകൃതി നൽകിയ ഏറ്റവും മനോഹരമായ സമ്മാനങ്ങളിൽ ഒന്നാണ് ചിരി. അത് നഷ്ടപ്പെടുത്തരുത്. കാരണം ചിലപ്പോൾ ഒരു നല്ല ചിരിക്ക് ഒരു വലിയ മരുന്നിനേക്കാൾ കൂടുതൽ സൗഖ്യം നൽകാൻ കഴിയും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ശരീരം ഒരു തുറന്ന പുസ്തകം പോലെയാണ്. ഉള്ളിലെ അവയവങ്ങളുടെ ആരോഗ്യവും ഹോർമോൺ വ്യതിയാനങ്ങളും പുറമെ ലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതിനെ ക്ലിനിക്കൽ ഇൻസ്പെക്ഷൻ എന്നാണ് വൈദ്യശാസ്ത്രത്തിൽ വിളിക്കുന്നത്. നമ്മൾ എല്ലാവരും കണ്ണാടിയിൽ നോക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ സൗന്ദര്യം അളക്കാനോ വസ്ത്രം ശരിയാണോ എന്ന് നോക്കാനോ ആണ് നമ്മൾ കണ്ണാടിയെ ആശ്രയിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ കണ്ണാടിയിൽ കാണുന്ന രൂപത്തിനപ്പുറം നിങ്ങളുടെ ശരീരം നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഉള്ളിലെ അവയവങ്ങളുടെ ആരോഗ്യവും ഹോർമോണുകളുടെ താളപ്പിഴകളും എന്തിന്? നമ്മുടെ മനസ്സിന്റെ അവസ്ഥ പോലും ശരീരം പുറമേ ലക്ഷണങ്ങളായി കാണിച്ചു തരും. നമ്മുടെ ശരീരം ഒരിടത്തും കളവ് പറയാറില്ല. അതെപ്പോഴും സത്യസന്ധമാണ്. ഉള്ളിലെ ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ് പുറമേയുള്ള നമ്മുടെ രൂപം. തൊലിയുടെ നിറം മുതൽ നമ്മുടെ നിൽപ്പിന്റെ രീതി വരെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നതെന്ന് അറിയുമോ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. കരളിന്റെ ആരോഗ്യം ഏറ്റവും ആദ്യം പ്രതിഫലിക്കുന്നത് ചർമ്മത്തിലാണ്. കരളിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ, അത് കൃത്യമല്ലെങ്കിൽ ചർമ്മത്തിൽ ചൊറിച്ചിലോ നിറം മാറ്റമോ മുഖക്കുരുവോ ഒക്കെ പ്രത്യക്ഷപ്പെടാം. അതുപോലെ തന്നെ നിങ്ങളുടെ നാക്കിന്റെ മുകളിലുള്ള ആവരണം, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെയും കുടലിലെ ഉപകാരികളായ ബാക്ടീരിയകളുടെയും കണ്ണാടിയാണ്. ദഹനം ശരിയല്ലെങ്കിൽ നാക്കിലൊരു വെളുത്ത പടലം രൂപപ്പെടുന്നത് കാണാം. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ വിതരണമാണ്. ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് എന്നത് നമ്മുടെ ഹോർമോൺ നിലയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, വയറിന് ചുറ്റും അമിതമായി കൊഴുപ്പ് വരുന്നത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെയും ഇൻസുലിന്റെയും വ്യതിയാനം മൂലമാകാം. നമ്മുടെ താടിയലിന്റെ ഘടന പോലും നമ്മൾ ശ്വസിക്കുന്ന രീതിയെയും വായുസഞ്ചാരത്തിന്റെ ആരോഗ്യത്തെയും വെളിപ്പെടുത്തുന്നു. ശരീരത്തിന്റെ നിൽപ്പ് അഥവാ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാടികളെയും പേശികളെയും ബന്ധിപ്പിക്കുന്ന കലകളുടെ ആരോഗ്യം മനസ്സിലാക്കാം. കുനിഞ്ഞുള്ള ഇരുത്തവും നിൽപ്പും നമ്മുടെ ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ പോലും ദോഷകരമായി ബാധിക്കും. അതുപോലെ ശരീരത്തിൽ അമിതമായി നീർക്കെട്ട് വരുന്നത് നമ്മുടെ ലിംഫറ്റിക് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പേശികളുടെ ബലം കേവലം സൗന്ദര്യത്തിന് വേണ്ടിയുള്ളതല്ല, അത് ദീർഘായുസിന്റെയും ശാരീരിക പ്രതിരോധശേഷിയുടെയും വലിയൊരു അടയാളമാണ്. പേശിബലമുള്ള ആളുകൾക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ മറികടക്കാനും കൂടുതൽ കരുത്തുണ്ടാകുമെന്ന് ആധുനിക പഠനങ്ങൾ അടിവരയിടുന്നു. ചുരുക്കത്തിൽ, പുറമേയുള്ള ഓരോ മാറ്റവും ഉള്ളിലെ ഏതോ ഒരു പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ്. നമ്മുടെ ശരീരം നൽകുന്ന ഈ ചെറിയ സൂചനകൾ അവഗണിക്കാതിരിക്കുക. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ശരീരം നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതാണ്. കൃത്യമായ വ്യായാമം പേശികളെ ബലപ്പെടുത്തും. ശരിയായ ഭക്ഷണം കുടലിന്റെയും കരളിന്റെയും ആരോഗ്യം സംരക്ഷിക്കും. നന്നായി ശ്വസിക്കുന്നതും നേരെ നിൽക്കുന്നതും ശരീരത്തിന് ഉന്മേഷം നൽകും. ഇന്നു മുതൽ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങൂ. അത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കേൾക്കാൻ ശ്രമിക്കൂ. ശരീരത്തെ സ്നേഹിക്കുന്നതും ശ്രദ്ധിക്കുന്നതും വഴി നമുക്ക് കൂടുതൽ ആരോഗ്യകരമായ സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാം.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവറലിയും റഫീഖ് അഹമ്മദും ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: അണ്ണാ, അണ്ണാ, അണ്ണാ, അണ്ണാ, അണ്ണന്റെ ഭാര്യ പ്രസവിച്ചു.
2: ഏ, പ്രസവിച്ചോ?
1: ആ, നാല് നാല്
2: നാലോ?
1: നാലു മണിക്ക്.
2: ആണോ പെണ്ണെന്ന് പറയടാ.
1: അതല്ലേ രസം, ഇരട്ടയാ. ആ, ഇരട്ട കുട്ടിയാണ്. ഒന്ന് പെണ്ണ്,
2: മറ്റത് മറ്റത്
1: മറ്റൊരു പെണ്ണ്, രണ്ട് പെൺകുട്ടികള്.
3: നീ അന്ന് കടന്ന് തുള്ളിയപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് നീ ദുഃഖിക്കേണ്ടി വരുമെന്ന്. 50 ലക്ഷവും കാറ്. ഇനി നിന്റെ ഭാര്യയല്ല, നിന്നെ പോലും അമ്മ വീട്ടിനകത്തോട്ട് കയറ്റുമെന്ന് സംശയമാണ്.
2: അവന്റെ ഭാര്യ പ്രസവിക്കുന്നത് ആണാണെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ.
4: അതിനി സംശയിക്കാനില്ല, ആൺകുഞ്ഞ് തന്നെ. അപ്പൂപ്പം പറഞ്ഞ പിന്നെ തെറ്റാറില്ല.
3: പക്ഷെ എനിക്കത് അത്ര വിശ്വാസമില്ല. എന്നാലും അതിനി ഒരു ആൺകുഞ്ഞാണെങ്കിൽ നമുക്ക് നേരത്തെ പലതും ചെയ്ത് വെക്കേണ്ടതുണ്ട്.
2: ഇനി എന്തോ ഒന്ന് ചെയ്യാൻ
3: ഉണ്ട്, പലതുമുണ്ട്. അതിനു മുമ്പ് അത് ആൺകുഞ്ഞാണോ എന്ന് ഉറപ്പുവരുത്തണം.
4: അല്ല, അത് അപ്പൂപ്പൻ.
3: ഒന്ന് പോടി, നിന്റെ അപ്പൂപ്പൻ. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ ഒരു വഴി കൂടി ഉണ്ട്.
5: ഇതൊക്കെ എന്റെ ആഭരണങ്ങളാ. ഇതുവരെ ഇതൊരാൾക്ക് ഞാനൊന്നും ഇടാൻ പോലും കൊടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം നിനക്കാ. ആ, ഇനി അധികം ശരീരമനങ്ങരുത്.
3: അതെ, ഒട്ടും ശരീരമനങ്ങരുത്, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
5: എല്ലാം അമ്മ നോക്കിക്കോളാം. എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ചാ മതി കേട്ടോ. ആ, ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കും മോളെ.
6: നിന്റെ ജാതകത്തിൽ രാജയോഗം തുടങ്ങി എന്ന തോന്നുന്നത്. ഇനി നീ ഇവിടത്തെ രാജ്ഞിയടി. സത്യം പറഞ്ഞ മനസ്സ് ഇപ്പോഴും തണുത്തത്. അമ്മ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോഴൊക്കെ മനസ്സ് കിടന്ന് പെടയുകയായിരുന്നു. നമ്മുടെ അപ്പൂപ്പനെ കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടേ കുടുംബത്തിന് ഉപകാരം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ നീ ഞാനൊക്കെ നന്ദി പറയേണ്ടത് അപ്പൂപ്പനോടാ. അന്ന് അപ്പൂപ്പൻ മഷിയിട്ട് നോക്കിയിട്ട് പെൺകുഞ്ഞാണെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ നീ ഞാനൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ.
4: അതെന്താ?
6: അതാണ് ഈ വീടിന്റെ പ്രത്യേകത.
3: അമ്മേ, അമ്മ ഇങ്ങനെ കഥ അറിയാതെ ആട്ടം കാണരുത്. അപ്പൂപ്പൻ പറയുന്നത് അമ്മ ഇങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന്.
5: അച്ഛൻ പറഞ്ഞിട്ട് ഇതുവരെ എന്താടാ തെറ്റിട്ടുള്ളത്?
3: കേക്ക് മോട്ടിച്ചത് അച്ഛനാണെന്ന് പറഞ്ഞില്ലേ?
5: ഇല്ല, ആയുധവുമായിട്ട് ബന്ധമുള്ള ഒരാളാണെന്നേ പറഞ്ഞുള്ളൂ.
3: ബാലുവിന് എന്ത് ആയുധവുമായി ബന്ധം? അവൻ എന്താ ബോഫേഴ്സ് ഇടപാട് നടത്തിയോ?
2: അപ്പൂപ്പ ആണാണെന്ന് പറഞ്ഞ കുട്ടി ആണാകണമെന്നില്ല.
3: അതറിയാൻ വേറൊരു മാർഗമുണ്ട്, സ്കാനിങ്.
5: എന്താ
3: സ്കാനിങ് എന്ന് പറഞ്ഞാൽ, പ്രസവിക്കുന്നതിന് മുമ്പ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ടിവിയിൽ കാണാൻ പറ്റും.
5: ടിവിയിലോ?
1: അയ്യോ, കൊച്ചമ്മയ്ക്ക് അത് അറിഞ്ഞൂടെ? ഇപ്പൊ അങ്ങനെ ഒരു ടിവി ഇറങ്ങിയിട്ടുണ്ട്.
3: പറഞ്ഞു വിടാ ധാരണ കുട്ടി.
1: കൊച്ചമ്മ കേട്ടിട്ടില്ലേ?
5: ഇല്ല.
1: അതാണ് കേബിൾ ടിവി.
3: അമ്മേ, ഇത് ഡോക്ടർമാരുടെ അടുത്തുള്ള ടിവിയാ. അവൾ അവിടെ കൊണ്ടുപോയാൽ വിവരം ഉടനെ അറിയാം. വെറും 500 രൂപ പോലും ആവില്ല.
7: എന്തിനാണ് 500 രൂപ?
3: അച്ഛാ, വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ കാര്യമാ പറയുന്നത്? അമ്മയ്ക്ക് അറിയണമെങ്കിൽ പറ, ഈ നിമിഷം നമുക്ക് അവളെ കൊണ്ടുപോവാ.
5: അറിയണം, അങ്ങനൊന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിച്ചേക്കാം.
3: വല്യേട്ടനും കൊച്ചേട്ടനും കൂടി അമ്മയെ ശരിക്കും സോപ്പിടുന്നുണ്ടല്ലോ. എന്താ കാര്യം?
5: മോനെ ബാലു, നമുക്ക് അമ്പിയം കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോവാ.
3: അവക്കൊന്നും
5: ഉണ്ടായിട്ടല്ല. ഡോക്ടറെ അടുത്ത് പോയി ഏതാണ്ട് ഒരു കുന്ത്രാണ്ടം ചെയ്ത കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അറിയാവുന്നതാ ഇവന്മാര് പറയുന്നു.
3: സ്കാനിങ്?
6: എന്തിന് സ്കാനിങ് ഒന്നും വേണ്ട, അതൊക്കെ കേടാ.
3: കേടാണെങ്കിൽ കേടില്ലാത്ത സ്കാനിങ് മെഷീൻ വേറെ ഉണ്ടല്ലോ, അതുള്ള ആശുപത്രി കൊണ്ടുപോയി നോക്കണം.
5: നമുക്കൊന്ന് പോയി നോക്കാടാ.
7: എങ്കിൽ ചെന്ന് നോക്കിയേക്കടാ, കുട്ടിയുടെ പൊസിഷൻ കൂടി അറിയാമല്ലോ.
3: വേഗം പോയി അവളെയും കൂട്ടി കൊണ്ടുപോവാ.
6: ഇപ്പോഴോ? ഇപ്പോഴൊന്നും പറ്റില്ല, വേണമെങ്കിൽ നാളെ പോവാം.
3: നാളെ എനിക്ക് ഒഴിവില്ല, കൂടെ പോണം.
2: നാളെ മണ്ണെണ്ണ വരും, എനിക്ക് റേഷൻ കടയിൽ പോണം.
6: ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. എന്റെ ഭാര്യയെ സ്കാൻ ചെയ്യിക്കാൻ ഞാൻ ഒരാൾ മാത്രം കൂടെ പോയാ പോരെ.
8: കുര്യാക്കോസ്, ദാ ചേച്ചി റിസൾട്ട്. ഇത് ഭർത്താവായിരിക്കും അല്ലേ കുര്യാക്കോസ് ഏട്ടൻ?
6: കുര്യാക്കോസ് നിന്റെ മറ്റേ ഒരു മണി മനുഷ്യനെ ക്ഷമ എടുത്തത്. അംബിക ബാലേന്ദ്രൻ റിസൾട്ട് എടുക്കണോ?
8: സോറി, മാറിപ്പോയി. അംബിക ചേച്ചിയാണല്ലേ. കോളടിച്ചല്ലോ. ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ പെൺകുഞ്ഞ.
6: ഒന്നും കൂടെ നോക്കിക്കേ.
8: ഇനി നോക്കാൻ ഒന്നുമില്ല ചേട്ടാ, പെൺകുഞ്ഞ് തന്നെ. സന്തോഷായില്ലേ?
6: നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല.
3: പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ?
6: എല്ലാ പ്രശ്നങ്ങളും അടങ്ങി അമ്മ അവളൊന്ന് സ്നേഹിച്ചു തുടങ്ങിയത്. ഇനി ഈ വിവരം അറിയുമ്പോ ആ നിമിഷം അമ്മ അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും.
9: എന്താ അമ്പികേ ഇത്? ഇതിലെന്താ ഇത്ര വിഷമിക്കാൻ? ഈ സമയത്ത് വിഷമിക്കാൻ പാടില്ല, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം.
6: ഇതിപ്പോ ഞാൻ നോക്കിയിട്ടൊരു വഴിയേ കാണുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും ആൺകുട്ടിയാണെന്ന് വിശ്വസിച്ചിരിക്കല്ലേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പെൺകുട്ടിയാൻ തൽക്കാലം പറയണ്ട.
3: പറയാതെ എങ്ങനെയാ? എന്റെ രണ്ട് ചേട്ടന്മാരും ഈ റിസൾട്ടും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിപ്പുണ്ടാവും.
6: നോക്കി, ഇത് നോക്കിയിട്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിന്റെ ചേട്ടന്മാർക്കല്ല നിന്റെ അച്ഛന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എടാ, ഇത് ഡോക്ടർമാർക്ക് മാത്രം മനസ്സിലാവും. നീ അങ്ങോട്ട് ചെന്ന് ആൺകുട്ടി എന്നാണെന്ന് കാച്ചടാ.
3: നീ എന്താ ഈ പറയുന്നത്?
6: നിന്റെ ഭാര്യയ്ക്കിപ്പോ ആവശ്യം മനസ്സമാധാനവും സന്തോഷവുമാണ്. ഈ സമയത്ത് അവളുടെ മനസ്സ് മുറിപ്പെടുത്തി ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കരുത്. നിന്റെ അമ്മ അവളെ സ്നേഹിക്കട്ടടാ. സ്നേഹിക്കുന്ന എങ്ങനെയാണെന്ന് അവർ പഠിക്കട്ടെ. ഇനി ഒന്നും ആലോചിക്കാനില്ല, പ്രസവം വരെ എല്ലാം സന്തോഷമായിട്ട് പോട്ടെ.
10: പക്ഷേ പ്രസവം കഴിയുമ്പോ?
6: അത് കഴിയുമ്പോ എല്ലാം തീർന്നില്ലേ. ദേ, നിന്റെ അമ്മയ്ക്ക് ഏറ്റവും സ്നേഹം നിന്നോടാ. ആ സ്നേഹം എന്തായാലും നിന്റെ കുഞ്ഞിനോടും കാണിക്കാതിരിക്കില്ല.
10: ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല.
6: നീ ധൈര്യമായിട്ടിരിക്കടാ, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, എല്ലാം നമുക്ക് പറഞ്ഞ് ശരിയാക്കാവുന്നേ ഉള്ളൂ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കുവാൻ പ്രകാശചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം സത്യസന്ധതയുടെ പാത. സത്യസന്ധത എന്നത് വെറുമൊരു വാക്ക് മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്. നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടും സത്യസന്ധരായിരിക്കണം. സത്യസന്ധത ഒരു വിളക്ക് പോലെയാണ്, അത് നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. സത്യസന്ധത നമ്മളെ കൂടുതൽ ശക്തരാക്കും, കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്നവരാക്കും. സത്യസന്ധനായ ഒരു മനുഷ്യന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും. സത്യസന്ധത ഇല്ലാത്തൊരു മനുഷ്യന് ആത്മാഭിമാനം ഉണ്ടായിരിക്കില്ല. സത്യസന്ധത എന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല, അത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലൂടെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ഒരു ചെറിയ നുണ പോലും നമ്മുടെ സത്യസന്ധതയെ നശിപ്പിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു ചെറിയ ഗ്രാമത്തിൽ ഒരു മരക്കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾ സത്യസന്ധനായിരുന്നു. അയാൾ ഒരിക്കലും ആരെയും വഞ്ചിച്ചിരുന്നില്ല. അയാൾ വിൽക്കുന്ന മരങ്ങൾ ഏറ്റവും മികച്ചതായിരുന്നു. ഒരു ദിവസം ഒരു വലിയ രാജാവ് ആ ഗ്രാമത്തിലേക്ക് വന്നു. രാജാവ് ആ ഗ്രാമത്തിലേക്ക് വന്നു. രാജാവിന് ഒരു

ഒരുപാട് മരങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. രാജാവ് മരക്കച്ചവടക്കാരന്റെ അടുത്തേക്ക് പോയി. രാജാവ് മരക്കച്ചവടക്കാരനോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും മികച്ച മരങ്ങൾ വേണം, നിങ്ങൾക്കത് നൽകാൻ കഴിയുമോ? മരക്കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മരങ്ങൾ നൽകാം, ഞാൻ ഒരിക്കലും ആരെയും വഞ്ചിക്കില്ല. രാജാവ് മരക്കച്ചവടക്കാരന്റെ സത്യസന്ധതയിൽ സന്തോഷിച്ചു. രാജാവ് മരക്കച്ചവടക്കാരന് ഒരുപാട് പണം നൽകി. മരക്കച്ചവടക്കാരൻ ആ പണം കൊണ്ട് അവന്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തി. ഈ കഥയിലെ മരക്കച്ചവടക്കാരനെ പോലെയാണ് നമ്മളും. നമ്മൾ സത്യസന്ധരായിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കും. നമുക്ക് എങ്ങനെ സത്യസന്ധരായിരിക്കാൻ സാധിക്കും? നമ്മളോട് സത്യസന്ധരായിരിക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾക്കറിയാൻ സാധിക്കണം. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരോട് സത്യസന്ധരായിരിക്കുക. നമുക്ക് മറ്റുള്ളവരോട് സത്യം പറയാൻ സാധിക്കണം. തെറ്റുകൾ അംഗീകരിക്കുക. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സത്യസന്ധരായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സത്യസന്ധത നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ സത്യസന്ധത നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് സത്യസന്ധതയുടെ പാതയിൽ സഞ്ചരിക്കാനുള്ള ധൈര്യം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സത്യസന്ധത നൽകിയ സംതൃപ്തി എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സപ്പ് ഗാനത്തിൽ കേട്ടത് നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടിയയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പർ.

Romania. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: തോമസ് പിക്ചേഴ്സിന്റെ ബാനറിൽ തോമസ് നിർമ്മാണം, സംവിധാനം, കഥ എന്നിവ നിർവഹിച്ച ചിത്രമായിരുന്നു പോസ്റ്റ്മാൻ. ജഗതി എൻ കെ ആചാര്യയുടെ തിരക്കഥയും സംഭാഷണവും, പി ബി മണിയൻ ഛായാഗ്രഹണവും, വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ബി എ ചിദംബരനാഥ് ഈണം പകർന്നു. യേശുദാസ്, ജയചന്ദ്രൻ, പി ലീല, സീറോ ബാബു, ബി വസന്ത, സാവിത്രി, കസ്തൂരി എന്നിവരായിരുന്നു ഗായകർ. 1967 April 8 ചിത്രം പ്രദർശനത്തിനെത്തി. സത്യൻ, തിക്കുറിശി സുകുമാരൻ നായർ, കെ പി ഉമർ, അടൂർ ഭാസി, മണവാളൻ ജോസഫ്, ഹരി, ഒ രാമദാസ്, മാസ്റ്റർ ജോജി, ദേവി, കവിയൂർ പൊന്നമ്മ, ടി ആർ ഓമന, ശാന്തി, ഡി ലക്ഷ്മി, ബേബി ശാന്ത എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 6 പാട്ടുകളായിരുന്നു പോസ്റ്റ്മാൻ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം പോസ്റ്റ്മാൻ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ട് കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിലെ തൊഴിലാളി സംഘടനയുടെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിലെ തൊഴിലാളി സംഘടനയുടെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം.

0: നാം പലപ്പോഴും സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി കുട്ടികളെ എക്കിലപ്പെടുത്താറുണ്ട്. കുഞ്ഞുങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവർ അത് ആസ്വദിക്കുകയാണെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ഈ ചിരിയുടെ പിന്നിലെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കുമ്പോൾ നാം ഞെട്ടിപ്പോകും. ഇക്കിളിപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ചിരി എന്നത് സന്തോഷത്തിന്റെ അടയാളമല്ല, മറിച്ച് ശരീരത്തിന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ്. സാധാരണ കളികളേക്കാൾ 2 മുതൽ 4 മടങ്ങ് വരെ വേഗത്തിലാണ് ഇക്കിളിപ്പെടുത്തുമ്പോൾ ശരീരം സമ്മർദ്ദത്തോട് പ്രതികരിക്കുന്നത്. നമ്മുടെ മനസ്സറിയുന്നതിനു മുൻപേ ശരീരം പ്രതികരിച്ചു തുടങ്ങുന്ന ഒരു പ്രക്രിയയാണിത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇക്കിളിപ്പെടുത്തുമ്പോൾ തലച്ചോറിലെ റൊളാണ്ടിക് ഒപ്പർക്കുലം എന്ന ഭാഗമാണ് ചിരിയെ നിയന്ത്രിക്കുന്നത്. ഇതേസമയം തന്നെ ഭയത്തെയും പ്രതിരോധത്തെയും നിയന്ത്രിക്കുന്ന ഹൈപ്പോതലാമസും സജീവമാകുന്നു. അതായത് കുഞ്ഞു ചിരിക്കുമ്പോഴും അവരുടെ ശരീരം ഒരു ഭീഷണിയെ നേരിടുന്നത് പോലെയാണ് പ്രതികരിക്കുന്നത്. ഇത് ഒരു അനൈച്ഛികമായ റിഫ്ലക്സ് മാത്രമാണ്. അതുകൊണ്ടാണ് കരയുന്ന കുഞ്ഞിനെ ഇക്കിളിപ്പെടുത്തിയാൽ പോലും അവർ ചിരിച്ചു പോകുന്നത്. ഈ ചിരി അവരുടെ മനസ്സിന്റെ സന്തോഷത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ്. കുഞ്ഞ് അകമേ അസ്വസ്ഥനാണെങ്കിലും ശരീരം ചിരിക്കാൻ നിർബന്ധിക്കുന്നു. ഈ സമയത്ത് കുഞ്ഞ് നിർത്തൂ എന്ന് പറയുകയും ഒപ്പം ചിരിക്കുകയും ചെയ്യുമ്പോൾ മുതിർന്നവർ പലപ്പോഴും തെറ്റായ സന്ദേശമാണ് സ്വീകരിക്കുന്നത്. ആ കുട്ടി കളി ആസ്വദിക്കുകയാണെന്ന് നാം വിചാരിക്കുന്നു. ഇവിടെയാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. തന്റെ വാക്കുകളെക്കാൾ പ്രാധാന്യം മുതിർന്നവർ നൽകുന്നത് തന്റെ ശരീരത്തിന്റെ പ്രതികരണത്തിനാണെന്ന് കുട്ടി പഠിക്കുന്നു. ഇത് അവരുടെ ശരീരത്തെക്കുറിച്ചും അതിർവരമ്പുകളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടിനെ തകർക്കുന്നു. തന്റെ വേണ്ട എന്ന വാക്ക് കളിക്കിടയിൽ പോലും അവഗണിക്കപ്പെടുമ്പോൾ സ്വന്തം ശരീരത്തിന് മേലുള്ള അധികാരം തനിക്കില്ലെന്ന് കുട്ടി ഉപബോധ മനസ്സിൽ ഉറപ്പിക്കുന്നു. താൻ ആസ്വദിക്കുന്നില്ല എന്ന് പറഞ്ഞാലും മറ്റൊരാൾക്ക് തന്റെ ശരീരത്തിൽ ഇടപെടാമെന്ന തെറ്റായ ധാരണ ഇത് നൽകുന്നു. പിൽക്കാലത്ത് മറ്റ് പല സാഹചര്യങ്ങളിലും സ്വന്തം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ അവർക്ക് പ്രയാസം തോന്നാൻ ഇത് കാരണമായേക്കാം. ഒരാൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെയാണെന്ന് കുട്ടികൾക്ക് അനുഭവവേദ്യമാകേണ്ടത് ഇത്തരം കളികളിലൂടെയാണ്. കുട്ടികളുടെ നാഡീവ്യൂഹം വളരെ സെൻസിറ്റീവാണ്. അമിതമായ ഉത്തേജനം അവരിൽ വലിയ രീതിയിലുള്ള പിരിമുറുക്കമുണ്ടാക്കുന്നു. ഇക്കിളിപ്പെടുത്തുമ്പോൾ ശ്വാസം മുട്ടുന്ന അനുഭവമോ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയോ ഉണ്ടാകുന്നത് കുട്ടികളിൽ നിസ്സഹായതയും ഭയവും ജനിപ്പിക്കുന്നു. ഇത് ശാരീരികമായ സ്പർശനത്തോടുള്ള അവരുടെ സമീപനത്തെ തന്നെ മാറ്റിയേക്കാം. സ്നേഹമെന്നത് ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. കളിയിലാണെങ്കിൽ പോലും ഒരു കുട്ടി മതി എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അത് നിർത്തുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. ഇക്കിളിപ്പെടുത്തുന്നത് അമിതമായി വേദനയുണ്ടാക്കുന്ന ഒന്നായി പലപ്പോഴും കുട്ടികൾക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ അത് തുറന്നു പറയാൻ അവർക്ക് കഴിയാതെ വരുന്നു. ചിരിയുടെ മറവിൽ ഈ വേദന ഒളിഞ്ഞു നിൽക്കുന്നു. ഇത് കുട്ടികളിൽ മാനസികമായ വലിയൊരു സമ്മർദ്ദത്തിന് കാരണമാകും. തന്റെ ശബ്ദത്തിന് കരുത്തുണ്ടെന്നും തന്റെ അതിരുകളെ മുതിർന്നവർ ബഹുമാനിക്കുന്നുണ്ടെന്നും കുട്ടി തിരിച്ചറിയുന്നത് ഇത്തരം നിമിഷങ്ങളിലൂടെയാണ്. നിന്റെ ശരീരം നിന്റേതാണെന്ന വലിയ പാഠം നൽകാൻ ഇക്കിളിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുന്നത് വഴി നമുക്ക് സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ ഇതൊരു തമാശയായി മാത്രമാണ് കാണുന്നത്. എന്നാൽ ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടുന്നത് അവരുടെ പൂർണ്ണമായ സമ്മതത്തോടെ ആയിരിക്കണം. കളിചിരികൾക്കിടയിലും അവരുടെ മനോഭാവത്തെ മാനിക്കണം. ഇത് അവരെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റും. സ്നേഹപ്രകടനങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. കെട്ടിപ്പിടിക്കുന്നതും മുടിയിൽ തലോടുന്നതും കഥകൾ പറയുന്നതുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇക്കിളിപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സുരക്ഷിതത്വവും സന്തോഷവും ഇത്തരം ഇടപെടലുകൾ നൽകും. മാതാപിതാക്കൾക്ക് ഈ വിഷയത്തിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കളികൾ എപ്പോഴും കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം. ഇക്കിളിപ്പെടുത്തുമ്പോൾ കുഞ്ഞ് ചിരിക്കുന്നുണ്ടോ എന്നല്ല, അവർ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കുട്ടിക്ക് അസ്വസ്ഥത തോന്നുന്നു എന്ന് കണ്ടാൽ ഉടൻ പിന്മാറണം. ഇത് അവരിൽ വലിയൊരു ആശ്വാസം സൃഷ്ടിക്കും. മുതിർന്നവർ തന്നെ സംരക്ഷിക്കാനുണ്ടെന്നും തന്റെ വാക്കുകൾക്ക് അവർ വില നൽകുന്നുണ്ടെന്നും ആ കുട്ടി തിരിച്ചറിയും. ഈ തിരിച്ചറിവാണ് പക്വതയുള്ള ഒരു വ്യക്തിത്വത്തിന് അടിസ്ഥാനം. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ കുട്ടിയുമായുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാൻ അവരുടെ ഓരോ വികാരത്തെയും മാനിക്കുക. കളിചിരികൾക്കിടയിലും സ്നേഹത്തിന്റെ ആഴം അവർ തൊട്ടറിയട്ടെ. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ അവർക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു നാളേക്ക് വേണ്ടി അവരെ നമുക്ക് സജ്ജരാക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്നും മനോഹരമായിരിക്കണം. അവിടെ ഭയത്തിനോ നിസ്സഹായതയ്ക്കോ സ്ഥാനമുണ്ടാകരുത്. ഇക്കിളിപ്പെടുത്തുന്നത് പോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ഭാവി ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം. ബഹുമാനത്തോടെയും കരുതലോടെയും നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്താം. ആ സ്നേഹത്തിന്റെ തണലിൽ അവർ കരുത്തുള്ളവരായി വളരട്ടെ. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സ്നേഹം കൊണ്ട് ഒരു പ്രതിരോധ കവചം തീർക്കാം. സമാധാനപൂർണമായൊരു നാളേക്ക് വേണ്ടി നമുക്കൊന്നിച്ചു നീങ്ങാം. ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടാൻ അർഹനാണ്. ആ സ്നേഹം അവർക്ക് നിർബാധികമായി നൽകാം. വീടുകൾ സമാധാനത്തിന്റെ തുരുത്തുകളായി മാറട്ടെ. അവിടെ സ്നേഹമെന്നും നിറഞ്ഞു നിൽക്കട്ടെ. സമാധാനപൂർണമായ ഒരു പ്രഭാതത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൈപിടിച്ച് നടത്താം.
1: രക്ഷിതാക്കളറിയാൻ

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് നാലു മണിക്കാറ്റിന്റെ വിശേഷങ്ങൾ കേൾക്കാം. നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പാതയോരങ്ങൾ മലിനമാക്കപ്പെടുന്ന കാലത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ജനകീയ ഇടപെടലിലൂടെ ശ്രദ്ധേയമായ ഇടമാണ് കോട്ടയം തിരുവഞ്ചൂരിലെ നാലു മണിക്കാറ്റ്. റോഡരികിലെ കാടുപിടിച്ചുകിടന്ന പ്രദേശം എങ്ങനെ ഒരു നാടിന്റെ സാംസ്കാരിക സിരിയാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. മണർക്കാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിലെ മാലിന്യ കൂമ്പാരമായിരുന്ന പാതയോരം വൃത്തിയാക്കി അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ഇരിപ്പിടങ്ങൾ ഒരുക്കാനുമുള്ള തിരുവഞ്ചൂർ നിവാസികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആഗ്രഹത്തിൽ നിന്നാണ് നാലു മണിക്കാറ്റ് ജനിക്കുന്നത്. മണർക്കാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ തിരുവഞ്ചൂരിന് സമീപമുള്ള ഈ പ്രദേശം ഒരു കാലത്ത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കിലോമീറ്ററുകളോളം നീളത്തിൽ പാതയോരത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുകയും ചെയ്തിരുന്നു. ഇതിനൊരു മാറ്റം വരുത്താനായി തിരുവഞ്ചൂരിലെ നാട്ടുകാർ ഒത്തുചേർന്നു. 2011 ഈ പച്ചത്തുരുത്ത് ഔദ്യോഗികമായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. നാട്ടുനന്മയുടെയും ഒത്തൊരുമയുടെയും അടയാളമായി ഈ പ്രദേശം ഇന്ന് മാറിയിരിക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമായി തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വേനൽ ചൂടിലും ഇവിടുത്തെ കാറ്റേൽക്കാൻ അനേകർ എത്താറുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകളുടെയും പ്രാദേശിക കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ലഭിക്കുന്ന ശുദ്ധമായ നാടൻ ആഹാര പദാർത്ഥങ്ങൾ ഇവിടുത്തെ സവിശേഷതയാണ്. കപ്പയും മീൻകറിയും മുതൽ ചുക്കുകാപ്പി വരെ ഇവിടെ ലഭ്യമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന ഈ ഇടം പ്ലാസ്റ്റിക് രഹിതമായി നിലനിർത്താൻ അധികൃതരും സന്ദർശകരും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. വൈകുന്നേരങ്ങളിൽ പാട്ടും കവിതയും സൗഹൃദ സംഭാഷണങ്ങളുമായി ഒത്തുചേരുന്ന പ്രാദേശിക കലാകാരന്മാരുടെ ഒരു സാംസ്കാരിക ഇടം കൂടിയാണിത്. നാലു മണിക്കാറ്റ് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് ഒരു ജനകീയ കൂട്ടായ്മയുടെ വിജയഗാഥയാണ്. പുളിയറക്കോണത്തെ മിയാവാക്കി വനം പോലെ പരിമിതമായ സാഹചര്യങ്ങളെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്ന് നാലു മണിക്കാറ്റും നമ്മെ പഠിപ്പിക്കുന്നു. യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരേപോലെ വിശ്രമിക്കാനും സംവദിക്കാനുമുള്ള ഒരു ഹരിത ഇടം എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ അമിത സഹായമില്ലാതെ നാട്ടുകാർ സ്വന്തം നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്ന മികച്ച ടൂറിസം മാതൃകയായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. പാതയോരങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ ഈ കൂട്ടായ്മ കാട്ടിയ താൽപര്യം പരിഗണിച്ച് വിവിധ പരിസ്ഥിതി സംഘടനകളുടെ അവാർഡുകൾ ഇതിന് ലഭിച്ചിട്ടുണ്ട്. റോഡരികിലെ കാടുപിടിച്ചുകിടന്ന പ്രദേശം ഏറ്റവും ദൈർഘ്യമുള്ള പാതയോര പാർക്കായി മാറ്റിയെടുത്തതിന് നാലു മണിക്കാറ്റിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രാമീണ പാതയോരം ഒരു പുതിയ അനുഭവമായിരിക്കും നൽകുക.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ നഗാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9899538168 ബട്ടർല ഐസ്ക്രീം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്ന് പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ചില്ല് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഒ എൻ വി, സംഗീതം എം ബി ശ്രീനിവാസൻ, ഗാനം ആവശ്യപ്പെട്ടത് കന്യാകുളങ്ങര നിന്നും അബ്ദുൾ സലാം, ഫാത്തിമ എന്നിവർ, ആലാപനം കെ ജെ യേശുദാസ്.

ആകാശത്തിന് എന്തു നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്ക് എത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങൾ ഇനി കേൾക്കാം. പി ഭാസ്കരൻ രചന നിർവഹിച്ച്, എം ബി ശ്രീനിവാസൻ ഈണമിട്ട ഗാനം, ചിത്രം ഓപ്പോൾ, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു കണ്ണംപള്ളിയിൽ നിന്നും സിന്ധു.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. മധു ആലപ്പുഴ രചിച്ച് രവീന്ദ്രൻ ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ഇനി താരാട്ട എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു കെ ജി യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു ചിറൈക്കട്ടക്കൽ നിന്നും സരസു, ശാന്തമ്മ, സാവിത്രി എന്നിവർ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം ഒരു കവിത കാഴ്ചയാകുന്നു. അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരുവരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ട് അലീവാൻ. ചിത്രം കാട്ടുപോത്ത്. രചന പി ഭാസ്കരൻ. സംഗീതം ജെറി അമൽദേവ്. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് പേഴുമോട് നിന്നും രാജേഷ്, സുരേഷ്, വിക്രമൻ എന്നിവർ.

നിന്റെ ഓർമ്മ തൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശ തൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം സരസ്വതീയാമം എന്ന ചിത്രത്തിലെ ഗാനം. രചന വെള്ളനാട് നാരായണൻ, സംഗീതം എ ടി ഉമ്മർ. ഗാനം ആവശ്യപ്പെടുന്നു കണ്ടല നിന്നും ഹരി, സുര, രവി എന്നിവർ. ആലാപനം കെ ജെ യേശുദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓർമ്മകളിൽ എവിടെയോ മരവിച്ചു പോയൊരി മധുര സംഗീതങ്ങൾ ഇനി ഉണർത്താം സഖേ. ഒടുവിലി ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, ഓർക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. കോട്ടൂരിൽ നിന്നും മഹേഷ്, സുബ്രു, അനീഷ് എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഇണം പകർന്നിരിക്കുന്നത് എ ടി ഉമർ, രചന ബിച്ചു തിരുമല, ആലാപനം എസ് ജാനകി.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വെക്കുക. നിന്റെ ഹൃദയ നീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളി.

എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? ഒ എൻ വി രചിച്ച് സലിൽ ചൗധരി ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം ദേവദാസി, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു ഊരുട്ടമ്പലത്ത് നിന്നും രഞ്ജിത്, സജിത് ഗോപൻ എന്നിവർ.

ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. ബാലരാമപുരത്തു നിന്നും സുജൻ, ഗീതാ സുജൻ എന്നിവർ ആവശ്യപ്പെടുന്ന സിംഹാസനം എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം വാണിജ്യറാമും കെ ജി യേശുദാസും. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MS വിശ്വനാഥൻ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്ന് ഓതി. ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞെന്നു നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം KJ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ചിത്രം വേനലിൽ ഒരു മഴ, ഗാനം ആവശ്യപ്പെട്ടത് മാറനല്ലൂരിൽ നിന്നും ശശികുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ജാതിയെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും സംസാരിച്ച് സമയം കളയുന്നതിനേക്കാൾ എത്രയോ നല്ലത് സ്കൂളുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും കർഷകരെക്കുറിച്ചും വികസനങ്ങളെക്കുറിച്ചും സംസാരിക്കാം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. മലയാളത്തിലെ മധ്യവർത്തി സിനിമയുടെ ശക്തനായ പ്രയോക്താവാണ് ലെനിൻ രാജേന്ദ്രൻ. ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പ്രമേയങ്ങളുടെ വ്യത്യസ്തതയാണ് ലെനിൻ രാജേന്ദ്രനെ വേറിട്ടു നിർത്തുന്നത്. കേരളത്തിന്റെ ചലച്ചിത്ര ചരിത്രത്തിൽ സവിശേഷമായ കയ്യൊപ്പ് ചാർത്തിയ സംവിധായക പ്രതിഭയായിരുന്നു ലെനിൻ രാജേന്ദ്രൻ.

0: വെറുതേ മോഹിക്കുവാൻ മോഹം.
1: 1981 ആദ്യ ചലച്ചിത്രം വേനൽ, തുടർന്ന് ചില്ല്, പ്രേംനസീറിനെ കാണുവാനില്ല, മീനമാസത്തിലെ സൂര്യൻ, സ്വാതി തിരുനാൾ, പുരാവൃത്തം, വചനം, ദൈവത്തിന്റെ വികൃതികൾ, കുലം, മഴ, അന്യർ, രാത്രിമഴ, മകരമഞ്ഞ്, ഇടവപ്പാതി തുടങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ ദൈവത്തിന്റെ വികൃതികൾ, മഴ എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. രാത്രിമഴയ്ക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ലഭിച്ചു.

0: നിത്യസത്യം.
1: ഋതുക്കളുടെ ചലച്ചിത്രകാരൻ, പ്രത്യേകിച്ച് മഴയുടെ മാനസകാമുകൻ. മഴയുടെ പര്യായങ്ങളും നാനാർത്ഥങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ലെനിൻ രാജേന്ദ്രന്റെ എല്ലാ ചലച്ചിത്രങ്ങളും. മഴയുടെ സാന്നിധ്യം ഏറ്റവും തീവ്രമായി ഉപയോഗപ്പെടുത്തിയ ചിത്രമായിരുന്നു സ്വാതി തിരുനാൾ. വൈകാരികമായ മുഹൂർത്തങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. സ്വാതി തിരുനാളിന്റെ പ്രണയത്തിനും നിരാശയ്ക്കും സംഘർഷങ്ങൾക്കും എല്ലാം മഴയായിരുന്നു പശ്ചാത്തലം. സ്വാതി തിരുനാളിന്റെ അന്ത്യരംഗങ്ങൾ ലെനിൻ രാജേന്ദ്രൻ മഴയിലൂടെ ഒരു കവിതയായി പകർത്തി. വളരെയേറെ സാന്ദ്രമായ അന്തരീക്ഷം, പശ്ചാത്തലത്തിൽ മെല്ലെ വീശുന്ന കാറ്റ്, ചെറിയ ചാറ്റൽ മഴ. മഴ മെല്ലെ കനക്കുന്നു, വിളക്കുകൾ കെട്ടുതുടങ്ങുന്നു, ഇരുട്ടും മഴയും ഇഴചേർന്നു കിടക്കുന്നു. സ്വാതി തിരുനാൾ നിശബ്ദനായി, നിശ്ചലനായി.

കുലം എന്ന ചിത്രത്തിലെ സംഘർഷഭരിതമായ രംഗങ്ങളുടെ പശ്ചാത്തലത്തിലും മഴ ഒബ്സഷനായി. എട്ടുവീട്ടിൽ പിള്ളമാരുടെ ഭീതിയും പരാജയങ്ങളും എല്ലാം മഴയുടെ പശ്ചാത്തലത്തിൽ പകർന്നെടുത്ത ചിത്രം. സുഭദ്രയുടെ മനസ്സ് വെളിവാകുമ്പോഴും സുഖദശീതളമായ ഒരു പകൽ മഴ സാക്ഷ്യം വഹിച്ചു.

സംവിധായകൻ പി എ ബക്കറിന്റെ സഹായിയായി ചലച്ചിത്ര ജീവിതം ആരംഭിച്ച ലെനിൻ രാജേന്ദ്രന്റെ ആദ്യ ചിത്രം 1982 പുറത്തിറങ്ങിയ വേനൽ ആണെന്ന് പറഞ്ഞുവല്ലോ. അന്നു മുതൽ ഇടവപ്പാതി വരെയും കമ്പോളശക്തികൾക്ക് കീഴടങ്ങാൻ ലെനിൻ രാജേന്ദ്രൻ തയ്യാറായിരുന്നില്ല. എല്ലാ ചിത്രങ്ങളിലും തന്റേതായ ഒരു നിലവാരം കാത്തുസൂക്ഷിക്കാൻ ലെനിൻ രാജേന്ദ്രന് സാധിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ തന്റെ സ്ക്രീൻ വർക്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യത്തെ സമന്വയിപ്പിക്കാനും ലെനിൻ രാജേന്ദ്രൻ മറന്നില്ല. കേരളത്തിലെ ഫ്യൂഡൽ വിരുദ്ധ പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള ശക്തമായ ചലച്ചിത്രമായിരുന്നു മീനമാസത്തിലെ സൂര്യൻ. മറ്റു പല സിനിമകളിലും മഴ അതിന്റെ സൂക്ഷ്മഭാവങ്ങളിൽ പെയ്തിറങ്ങിയപ്പോൾ മീനമാസത്തിലെ വിപ്ലവ സൂര്യൻ അതിന്റെ തീവ്രശക്തിയിൽ ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്തു.

മഴയോടുള്ള ഒടുങ്ങാത്ത ഒബ്സഷൻ ലെനിൻ രാജേന്ദ്രൻ ചെയ്തു തീർത്തത് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയും സുഗതകുമാരിയുടെ രാത്രിമഴയും തിരശീലയിൽ പെയ്യിപ്പിച്ചുകൊണ്ടായിരുന്നു. നഷ്ടപ്പെട്ട നീലാംബരി മഴ എന്ന പേരിൽ തിരശീലയിൽ പെയ്തു നിറഞ്ഞു. രാത്രിമഴ അതേ പേരിലും കോരിച്ചുരിഞ്ഞു. ഒരു കവിത, അതും കഥാതന്തു തീരെയില്ലാത്ത ഒരു ഭാവാത്മക കവിത, എങ്ങനെയാണ് ചലച്ചിത്രമാവുക? പക്ഷേ കടലാസിൽ നിന്ന് ആ കവിത തിരശീലയിൽ നിന്ന് പെയ്തപ്പോൾ നനഞ്ഞത് പ്രേക്ഷകന്റെ ഉൾത്തടമായിരുന്നു.

സി വി രാമൻപിള്ളയുടെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മയെ അവലംബിച്ച് കുലം എന്ന ചലച്ചിത്രമൊരുക്കുമ്പോൾ ചരിത്രത്തിന്റെ മേൽസങ്കല്പം ഇഴചേരുന്നതിന്റെ ചാരുത ആസ്വാദകൻ തിരിച്ചറിയുകയായിരുന്നു. ആഖ്യായികയിൽ നിന്ന് കഥാപാത്രങ്ങൾ ഭാവരൂപമാർന്ന് തിരശീലയിലേക്ക് നടന്നുകയറിയ അനുഭവമായിരുന്നു അത്. കുലം തിരശീലയിൽ വീര്യവും ഭയവും പകർത്തി. രണ്ടിനും മഴ മൊണ്ടാശായി. അപൂർവ ഹൃദ്യമായ ചാരുത.

മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ദൈവത്തിന്റെ വികൃതികൾക്ക് ലഭിച്ചു. ജനപ്രിയവും സൗന്ദര്യാത്മക മൂല്യവുമുള്ള മികച്ച ചിത്രമായി കുലം തിരഞ്ഞെടുക്കപ്പെട്ടു. രാത്രിമഴയ്ക്ക് മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. മകരമഞ്ഞിന് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ബാല്യകാല സ്മരണകൾ മികച്ച ടെലിസീരിയലായിരുന്നു. കവിയൂർ രേവമ്മയെക്കുറിച്ച് മികച്ച ഡോക്യുമെന്ററിയും ചെയ്തു.

മീനമാസത്തിലെ സൂര്യനിൽ ഭരത്ഗോപിയും വേണുനാഗവള്ളിയും വിജയ് മേനോനും മുരളിയും പ്രസന്നനും ശോഭനയും പ്രധാന വേഷങ്ങളിൽ വന്നു. ഓംപുരിയായിരുന്നു പുരാവൃത്തത്തിൽ. രഘുവരനും ശ്രീവിദ്യയും അൽഫോൺസ് അച്ഛനെയും മാഗി മദാമയെയും അവിസ്മരണീയമാക്കി. വേണുനാഗവള്ളിയും ശാന്തികൃഷ്ണയും ചില്ലിനെ ജനഹൃദയങ്ങളിൽ പതിപ്പിക്കുകയും ചെയ്തു.

പരിമിതികളെ സാധ്യതകളാക്കുന്ന കലയായി സ്വന്തം സിനിമയെ സാക്ഷാത്കരിക്കാൻ ലെനിൻ രാജേന്ദ്രന് കഴിഞ്ഞു. കോടികൾ മുടക്കി പ്രയോജനരഹിതമായ കമ്പോള സിനിമകളെ ബഹുദൂരം പിന്നിൽ നിർത്താൻ ലെനിൻ രാജേന്ദ്രന് കഴിഞ്ഞു. കലാമൂല്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആസ്വാദക പ്രിയങ്ങളായി ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കിയ കലാകാരനായിരുന്നു ലെനിൻ രാജേന്ദ്രൻ. സത്യത്തിൽ ചലച്ചിത്ര കാവ്യം ഭാവാത്മകമായി എഴുതുകയായിരുന്നു.

ഒരു എഴുത്തുകാരനിൽ സദാ ഒരു കവിയുണ്ടായിരിക്കും, ഉണ്ടായിരുന്നേ തീരൂ. ഒരു ചലച്ചിത്രകാരനിൽ കവിയുണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കാനുമാവില്ല. എന്നാൽ അങ്ങനെ സംഭവിച്ചു എന്ന് കരുതുക. ആ ചലച്ചിത്രം എത്ര പേർ കണ്ടു എന്നതിനേക്കാൾ എപ്രകാരം ആസ്വദിക്കപ്പെട്ടു എന്നത് പ്രധാനമായിരിക്കും. അങ്ങനെ ആസ്വദിക്കപ്പെട്ട ചലച്ചിത്രങ്ങളായിരുന്നു ലെനിൻ രാജേന്ദ്രന്റെ എല്ലാ ചിത്രങ്ങളും.

ചിലപ്പോൾ റൂമിയുടെ കവിത പോലെ, മറ്റു ചിലപ്പോൾ ഒരു എട്ടുകാലി വല നെയ്യുന്നത് പോലെ, ഇലച്ചാർത്തിലൂടെ സൂര്യനുദിക്കുന്നത് പോലെ. അങ്ങനെ വിവിധ വിശേഷങ്ങളിൽ പൂർണ്ണമാകുന്ന ചലച്ചിത്രങ്ങളായിരുന്നു ലെനിൻ രാജേന്ദ്രന്റെ എല്ലാ ചലച്ചിത്രങ്ങളും.

ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചില കാര്യങ്ങൾ വില കൊടുത്തു വാങ്ങേണ്ടതില്ല. അവ പ്രകൃതി തന്നെ നമുക്ക് സൗജന്യമായി സമ്മാനിച്ചതാണ്. സൂര്യപ്രകാശം, മഴ, കാറ്റ്, പൂക്കളുടെ സുഗന്ധം, കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി, ഇവയൊക്കെ അതിൽപ്പെടുന്നു. എന്നാൽ ഇവയെക്കാളും വിലമതിക്കാനാകാത്ത ഒരു സമ്മാനം മനുഷ്യന് ലഭിച്ചിട്ടുണ്ട്. അത് ചിരിയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ട്, ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. പലപ്പോഴും അതൊരു സാധാരണ ഉപദേശമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ചിലപ്പോൾ ഒരു പഴഞ്ചൊല്ലായി, ചിലപ്പോൾ തമാശയായി. എന്നാൽ ആ വാക്കുകൾക്ക് പിന്നിൽ ആധുനിക ശാസ്ത്രം തെളിയിച്ച വലിയൊരു സത്യമുണ്ടെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. സത്യത്തിൽ മനസ്സ് തുറന്ന് ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ചെറിയ അത്ഭുതം നടക്കുകയാണ്. ഒരു നല്ല തമാശ കേട്ട് വയറ് കുലുങ്ങി ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തെ പേശികൾ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ശ്വാസകോശം, നെഞ്ചിലെ പേശികൾ, വയറിലെ പേശികൾ, നാഡീവ്യവസ്ഥ, ഹോർമോൺ വ്യവസ്ഥ, ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സങ്കീർണമായ ജൈവ പ്രക്രിയയാണ് ചിരി. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ ചിരിയെ വെറുമൊരു വികാര പ്രകടനമായി കാണുന്നില്ല, മറിച്ച് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ശക്തമായ ജൈവ പ്രവർത്തനമായാണ് കാണുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രശസ്ത പരിണാമ മനഃശാസ്ത്രജ്ഞനായ പ്രൊഫസർ റോബിൻ ഡെൻബാറിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ ഈ മേഖലകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിച്ചു. ഗവേഷകർ ആളുകളെ രണ്ട് വിഭാഗങ്ങളാക്കി. ചിലരെ തമാശ നിറഞ്ഞ കോമഡി പരിപാടികൾ കാണിച്ചു, മറ്റു ചിലരെ സാധാരണ ഡോക്യുമെന്ററികൾ കാണിച്ചു. പിന്നീട് അവരുടെ ശരീരത്തിലെ വേദന സഹിക്കാനുള്ള ശേഷി പരിശോധിച്ചു. ഫലം അതിശയിപ്പിക്കുന്നതായിരുന്നു. മനസ്സറിഞ്ഞ് ചിരിച്ച ആളുകൾക്ക് വേദന സഹിക്കാനുള്ള കഴിവ് ഗണ്യമായി വർദ്ധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഉത്തരം നമ്മുടെ തലച്ചോറിനുള്ളിലായിരുന്നു. നമ്മൾ ഉറക്കെ ചിരിക്കുമ്പോൾ തലച്ചോർ എൻഡോർഫിൻ എന്ന പ്രത്യേക രാസവസ്തു പുറത്തുവിടുന്നു. എൻഡോർഫിനുകളെ പലപ്പോഴും ശരീരത്തിന്റെ പ്രകൃതിദത്ത വേദന സംഹാരികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആശുപത്രികളിൽ നൽകുന്ന ചില ശക്തമായ വേദന സംഹാരികൾ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതിനോട് സാമ്യമുള്ള രീതിയിലാണ് ഈ എൻഡോർഫിനുകളും പ്രവർത്തിക്കുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ മരുന്നുകൾ വാങ്ങാൻ പണമൊന്നും ചെലവാക്കേണ്ടതില്ല, ഒരു നല്ല ചിരി മതി. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് നല്ലൊരു തമാശ കേട്ട ശേഷം മനസ്സിനും ശരീരത്തിനും ഒരുതരം ലാഘവം അനുഭവപ്പെടുന്നതെന്ന്.

ചില ദിവസങ്ങളിൽ മനസ്സ് ഭാരം നിറഞ്ഞതായി തോന്നും. ജോലിയുടെ സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതെല്ലാം മനസ്സിനെ മൂടിക്കെട്ടും. അത്തരം സമയത്ത് ഒരു സുഹൃത്തിന്റെ തമാശ, ഒരു പഴയ ഓർമ്മ, ഒരു കോമഡി സിനിമ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ഒരു സന്തോഷ നിമിഷം പോലും നമ്മുടെ മാനസികാവസ്ഥയെ പൂർണ്ണമായി മാറ്റിമറിക്കും. കാരണം ചിരി മനസ്സിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, അത് ശരീരത്തിലും സംഭവിക്കുന്ന ഒരു ചികിത്സയാണ്. ചിരിയുടെ മറ്റൊരു അത്ഭുതം സമ്മർദ്ദ ഹോർമോണുകളെ കുറയ്ക്കാനുള്ള കഴിവാണ്. നമ്മൾ വിഷമിക്കുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിക്കുന്നു. ഇവ ദീർഘകാലം ഉയർന്ന നിലയിൽ തുടർന്നാൽ ഉറക്കക്കുറവ്, ഉയർന്ന രക്തസമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. എന്നാൽ ചിരി ഈ സമ്മർദ്ദ ചക്രത്തെ തകർക്കാൻ സഹായിക്കുന്നു. ഒരു നല്ല ചിരിക്ക് ശേഷം ശരീരം കൂടുതൽ ശാന്തമാകുന്നതും മനസ്സ് കൂടുതൽ ലഘുവാകുന്നതും അതുകൊണ്ടാണ്. അതുപോലെ ചിരി ഹൃദയത്തിനും ഗുണകരമാണ്. നമ്മൾ ചിരിക്കുമ്പോൾ ഹൃദയമിടിപ്പിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുകയും രക്തപ്രവാഹം മെച്ചപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ശരീരം കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ചിരി ശരീരത്തിന് ചെറിയൊരു വ്യായാമം പോലെയാണ്. അതുകൊണ്ടാണ് ചില ഡോക്ടർമാർ പോലും ദിവസവും സന്തോഷത്തോടെ ജീവിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷെ ചിരിയുടെ ഏറ്റവും മനോഹരമായ വശം മറ്റൊന്നാണ്. അത് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ കാണാത്ത ഒരു ബന്ധം രൂപപ്പെടുന്നു. പരസ്പരം വിശ്വാസം വർദ്ധിക്കുന്നു, അന്യത്വം കുറയുന്നു. അതുകൊണ്ടാണ് ഒരു മുറിയിൽ അപരിചിതരായ ആളുകൾ പോലും ഒരേ തമാശ കേട്ട് ഒരുമിച്ച് ചിരിക്കുമ്പോൾ പെട്ടെന്ന് അടുപ്പം തോന്നുന്നത്. ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ചിരിക്കുന്ന നിമിഷങ്ങൾ വർദ്ധിക്കുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. ഒരു സൗഹൃദത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിലും ചിരിക്ക് വലിയ പങ്കുണ്ട്. ഒറ്റയ്ക്ക് ചിരിക്കുമ്പോൾ സന്തോഷം ലഭിക്കും, എന്നാൽ മറ്റുള്ളവരോടൊപ്പം ചിരിക്കുമ്പോൾ സന്തോഷത്തോടൊപ്പം ബന്ധങ്ങളും വളരും. ആധുനിക ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് മനുഷ്യർ ചിരിക്കാൻ മറന്നുപോകുന്നു എന്നതാണ്. ഫോണുകളുണ്ട്, സോഷ്യൽ മീഡിയയുണ്ട്, 100 കണക്കിന് കോണ്ടാക്റ്റുകളുണ്ട്. എന്നാൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുന്ന മനുഷ്യർ കുറയുന്നു. ചില വീടുകളിൽ ദിവസങ്ങളോളം ഒരുമിച്ച് ചിരിക്കുന്ന ഒരു നിമിഷം പോലും ഉണ്ടാകാറില്ല. എല്ലാവരും തിരക്കിലാണ്, ജീവിതം മുന്നോട്ടോടുകയാണ്. പക്ഷെ ആ ഓട്ടത്തിനിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ആരോഗ്യവും സന്തോഷവും മാത്രമല്ല, നമ്മുടെ മനുഷ്യത്വം കൂടിയാണ്.

അത് ദിവസത്തിൽ 100 കണക്കിന് തവണ ചിരിക്കും. കാരണം ഒന്നും വേണ്ട, ജീവിതം തന്നെ അതിന് സന്തോഷമാണ്. പക്ഷെ പ്രായം കൂടുമ്പോൾ നമ്മൾ ചിരിക്കാൻ കാരണങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അവസാനം ചിരിക്കാൻ മറന്നുപോകുന്നു. ഒരുപക്ഷെ നമ്മൾ വീണ്ടും കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം ഇതായിരിക്കും. സന്തോഷം വലിയ കാര്യങ്ങളിൽ മാത്രം ഒളിഞ്ഞിരിക്കുന്നില്ല. ഒരു ചെറിയ തമാശയിൽ, ഒരു നല്ല സൗഹൃദത്തിൽ, ഒരു കുടുംബ സംഗമത്തിൽ, ഒരു പഴയ ഓർമ്മയിൽ, ഒരു കുഞ്ഞിന്റെ കളിചിരിയിൽ, അവിടെ എല്ലാം സന്തോഷമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും ചിരിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന മനുഷ്യരെ ജീവിതത്തിൽ നിലനിർത്തുക. കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കുക. സുഹൃത്തുക്കളോടൊപ്പം പഴയ കഥകൾ ഓർക്കുക. ഒരു നല്ല കോമഡി സിനിമ കാണുക. നിങ്ങളുടെ മനസ്സ് തുറന്ന് ചിരിക്കുക. കാരണം ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും സുരക്ഷിതവും ഏറ്റവും ഫലപ്രദവുമായ ഔഷധങ്ങളിൽ ഒന്നാണ് ചിരി. അതിന് ഡോക്ടറുടെ കുറിപ്പടി വേണ്ട, മെഡിക്കൽ സ്റ്റോറിൽ പോകേണ്ട, പാർശ്വഫലങ്ങളില്ല. പകരം ജീവിതത്തിലേക്ക് കൂടുതൽ വെളിച്ചവും ഊർജവും പ്രതീക്ഷയും കൊണ്ടുവരാൻ അതിന് കഴിയും. ഒടുവിലോർക്കുക, മനുഷ്യന് പ്രകൃതി നൽകിയ ഏറ്റവും മനോഹരമായ സമ്മാനങ്ങളിൽ ഒന്നാണ് ചിരി. അത് നഷ്ടപ്പെടുത്തരുത്. കാരണം ചിലപ്പോൾ ഒരു നല്ല ചിരിക്ക് ഒരു വലിയ മരുന്നിനേക്കാൾ കൂടുതൽ സൗഖ്യം നൽകാൻ കഴിയും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ നടക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ടു മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഇന്ത്യയുടെ അനുശോചനം നേരിട്ടറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ അടുത്തഘട്ടം രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്കായി മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 5 വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാം. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും.

0: സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നടപടികൾ വൈകുന്നത് പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂട്ടുമെന്നും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എസി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായ ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കണ്ടിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ രാഷ്ട്രീയ പൊരുമുറുകുന്നു. നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഈ മാസം 21 നടക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയിൽ നാളെ മുതൽ തുടർച്ചയായ 4 ദിവസം കൌൺസിൽ യോഗങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: ആകെയുള്ള 104 മത്സരങ്ങളിൽ
2: നാളെ മുതൽ ഈ മാസം 17 വരെ എല്ലാ ദിവസവും വൈകിട്ട് 3:30 കൌൺസിൽ യോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് LDF ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൌൺസിലിലൂടെ കൃത്യമായ മറുപടി നൽകുക എന്നതാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. നാളെ നടക്കുന്ന ആദ്യ യോഗത്തിൽ നഗരസഭാധ്യക്ഷയുടെ ചേംബറിൽ നിന്ന് ഫയൽ നഷ്ടപ്പെട്ട സംഭവം, മഴക്കാലപൂർവ്വ ശുചീകരണം, കുമാരനാശാൻ സ്മാരക ചിൽഡ്രൻസ് പാർക്കിൽ പ്രതിമ നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ചയാകും.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഹരിക്കാനാണ് ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. കടലിൽ വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ക്രൂ മൊഡ്യൂളിനും സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പാരച്ചൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. 2 സെമിഫൈനലും 3 സ്ഥാനത്തേക്കുള്ള മത്സരവും കഴിഞ്ഞാൽ ഈ മാസം 20 ഫൈനൽ പോരാട്ടമായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്. കടുപ്പമേറിയ പോരാട്ട വീഥികളിൽ കാലിടറാതെ മുന്നേറിയ 4 ടീമുകൾ. ഫിഫ ലോക റാങ്കിങ്ങിൽ മുന്നണിയിലുള്ള 4 കൊമ്പന്മാർ തന്നെയാണ് കിരീട പോരാട്ടത്തിൽ അവശേഷിക്കുന്നത്. പ്രതീക്ഷകളും മോഹങ്ങളുമായി എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്. കണ്ണീർ പൊഴിച്ച് യാത്ര പറഞ്ഞ പ്രിയ താരങ്ങളുടെ വേദന കാൽപ്പന്ത് ആരാധകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 166 പോയിന്റ് താഴ്ന്ന് 77,404, നിഫ്റ്റി 61 പോയിന്റ് കുറഞ്ഞ് 24,146 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,040 കുറഞ്ഞ് 1,04,800 ഗ്രാമിന് 13,100 ഇന്നത്തെ വില. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് അവസരം. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ 150 വർഷം പഴക്കമുള്ള റബ്ബർ മുത്തശ്ശിക്ക് ചികിത്സ നടത്തുന്നു. ചിതൽ രോഗം ബാധിച്ചതോടെയാണ് ഫംഗസ് രോഗ ചികിത്സ. നിയന്ത്രിത പ്രൂണിംഗ് എന്നിവ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം 13 മഴയിലും

0: കാറ്റിലും ശിഖരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വൃക്ഷത്തിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി, ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് ചികിത്സ ഒരുക്കുന്നത്. റബ്ബർ മുത്തശ്ശിയെ ഹെറിറ്റേജ് ട്രീയായി കണക്കാക്കി കഴിയുന്നത്ര കാലം സുരക്ഷിതമായി നിലനിർത്താനുള്ള ശാസ്ത്രീയ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് മ്യൂസിയം അധികൃതർ അറിയിച്ചു. മ്യൂസിയത്തിൽ നിൽക്കുന്ന ഈ മരത്തെ ഒറ്റനോട്ടത്തിൽ റബ്ബറാണെന്ന് പറയില്ല. ധാരാളം ശിഖരങ്ങളുള്ള വൻമരം പോലെയാണ് കാണപ്പെടുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് സിലോണിൽ നിന്ന് ഈ വൃക്ഷത്തെ കേരളത്തിലെത്തിച്ചത്.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടന്ന മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിലെ US ആക്രമണത്തിനുള്ള മറുപടിയായി I-4 and I ഓപ്പറേഷൻ നടത്തിയതായാണ് പ്രതികരണം. നീതി ആയോഗിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് പരപ്പ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് സജ്ജമായി. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. തൃശൂർ കുന്നംകുളത്ത് ജീവൻ ഒടുക്കാൻ ശ്രമിച്ച 4-അംഗ കുടുംബത്തിലെ 2 പേർ മരിച്ചു. പിതാവ് സിബിയും മകൾ അലീനയുമാണ് മരിച്ചത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സിബി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശം ഉണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂലൈ 13-ന്റെ തട്ടകത്തിലാണ്. 1949 ജൂലൈ 13, കമ്മ്യൂണിസം എന്ന കുപ്രസിദ്ധ സിദ്ധാന്തം തികച്ചും പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അന്തിമമായി അത് എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങളെയും സമ്പത്തിനെയും സ്വകാര്യ സ്വത്തിനെയും സമൂഹത്തെ തന്നെയും ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോപ്പ് പയസ് 12-ാമൻ കമ്മ്യൂണിസ്റ്റുകാരായ കത്തോലിക്കാരെയെല്ലാം മതഭ്രഷ്ടരാക്കിയിരിക്കുന്നു. അന്ന് അദ്ദേഹം ചിന്തിച്ചുകൂടിയില്ല മതം മനുഷ്യൻ അറബിക്കടലിൽ കളയുമെന്ന്. 1954 ജൂലൈ 13, ആധുനിക ചിത്രകലയിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ഫെമിനിസ്റ്റ് പ്രതീകമായിരുന്ന ഫ്രിദ കാലോ എന്ന മെക്സിക്കൻ ചിത്രകാരി 47-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞിരിക്കുന്നു. 1954 ജൂലൈ 13, ഇൻഡോ ചൈനയിൽ ഫ്രാൻസും വിയറ്റ്നാമുമായി തുടർന്നു വന്ന സംഘർഷത്തിന് അയവ് വരുത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ചർച്ചകളുടെ ഫലമായി വിയറ്റ്നാം 2 വിഭജിക്കപ്പെട്ടിരിക്കുന്നു.

0: വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേരാ യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-29 ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ myBharat.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 15 വരെ കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ US സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര

0: വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് യു എസ് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. ഈ മാസം 20-നാണ് ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആൻഡ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ ജിഒവി എന്നിവയിലൂടെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവെപ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 1, എൽഡർ ലൈൻ. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് ആവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് വയോമിത്ര. പ്രാദേശിക ഭാഷ അനുസരിച്ച് മുത്തച്ഛ, ചേച്ചി, അങ്കിൾ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് പരാമർശിക്കപ്പെടുന്ന ഏകദേശം 60 മുതൽ 65 വയസ്സ് പ്രായമുള്ള ഒരു മുതിർന്ന ഇന്ത്യൻ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ. ഇവിടെ ഇളയ കൊച്ചുമകളായ ലക്ഷ്മി മുത്തച്ഛന് കൂട്ടായി കൂടുന്നു. ഓരോ എപ്പിസോഡിലും അവർ അടൽ വയോ അഭ്യോദയ യോജന സ്കീമിന് പ്രസക്തമായ ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. ഈ പരിപാടിയിൽ പ്രാദേശിക നാടോടി സംഗീതം, സൗണ്ട് ബൈറ്റുകൾ, പ്രായമായവരുമായി ബന്ധപ്പെട്ട കഥകൾ എന്നിവയും ഉൾപ്പെടും. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 1, എൽഡർ ലൈൻ. അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ, ശ്രീലക്ഷ്മി എം എസ്, ഗോപിനാഥ്, സന്തോഷ് ഇരവിപുരം, രേഷ്മ എം എസ്. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: എനിക്ക് അകത്തേക്ക് വരാമോ? മുത്തശ്ശ റെഡിയായോ?
1: ഒരു നിമിഷം മോളെ, ഏകദേശം റെഡിയായി. ദാ വരുന്നു.
0: ഓ, എല്ലാരും പറയും പെൺകുട്ടികൾ ഒരുങ്ങാൻ ഒരുപാട് സമയമെടുക്കുന്നു. എന്നിട്ടിപ്പോ ഞാൻ മുത്തശ്ശനേക്കാൾ മുൻപേ റെഡിയായല്ലോ. മുത്തശ്ശന് വീണ്ടും ഒരു നിമിഷം കൂടി വേണമെന്ന്. അതാ ഇപ്പൊ നന്നായേ.
1: നീ ഇപ്പോൾ എന്നേക്കാൾ മുന്നിലായിരിക്കാം, പക്ഷേ ഒന്നോർക്കണം, ഞാൻ ആ കാലഘട്ടം കഴിഞ്ഞെത്തിയിരിക്കുന്നു. ഹാൻഡിൽ വിത്ത് കെയർ ഘട്ടത്തിലാണ്.
0: എന്താ മുത്തശ്ശൻ പറഞ്ഞതിന്റെ അർത്ഥം?
1: അതിനർത്ഥം പുറത്ത് തണുപ്പുണ്ട്, അതിനാൽ എനിക്ക് എന്റെ വെസ്റ്റ്, സ്വെറ്റർ, സ്കാർഫ്, തോപ്പി ഇതൊന്നും ഇല്ലെങ്കിൽ.
0: അതിനർത്ഥം ഞാൻ മുത്തശ്ശനേക്കാൾ ശക്തയാണെന്നാണ്,
1: ഒപ്പം കൂടുതൽ സ്മാർട്ടും.
0: പക്ഷേ മുത്തശ്ശ, മുത്തശ്ശന്റെ സുഹൃത്തുക്കളുമായി കൂടുന്നതിന് വേണ്ടി എന്റെ ഫ്രണ്ടിന്റെ പാർട്ടിക്ക് പോകുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിച്ചത് മുത്തശ്ശനല്ലേ? അപ്പൊ മുത്തശ്ശനാണല്ലോ മിടുക്കൻ.
1: അതിനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നത് കൊണ്ടല്ലേ. അപ്പോൾ ഞാൻ സ്മാർട്ടാണെന്ന് പറയാം അല്ലേ മോളെ?
0: അപ്പൊ നമുക്ക് ഇറങ്ങാം മുത്തച്ഛ.
1: ശരി മോളെ.
0: മുത്തച്ഛ, ഞാൻ 4 ദിവസത്തേക്ക് വന്നതാണ്. മുത്തച്ഛന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ എന്റെ ഇമേജ് കളയരുത്.
1: മോളെ, അത് നീ വിഷമിക്കേണ്ട. നിനക്കൊരു ഇമേജ് ഉണ്ടെങ്കിലല്ലേ അത് കളയേണ്ടതുള്ളൂ. ഏതായാലും നമുക്ക് ആദ്യം അവരെ കാണാം. എന്താ?
0: അത് ശരിയാണ്, പക്ഷെ എന്നോട് അവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാ എന്നെ കുറിച്ച് അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്.
0: ശരിക്കും എന്താ അവരോട് പറഞ്ഞേ?
1: നീ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്നുവെന്നും സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെടുന്നുവെന്നും അവധിക്കാലത്ത് എന്നെ സന്ദർശിക്കാൻ വന്നതാണെന്നും ഇന്ന് അതൽ വയോ അഭ്യുദയ യോജനയെ കുറിച്ച് വിശദീകരണം തരുവാൻ വേണ്ടി വരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അത് നന്നായി മുത്തച്ഛ.
1: താങ്ക്സ് മോളെ.
0: എന്റെ ബിരുദം പൂർത്തിയായതിനു ശേഷം എന്റെ സ്വന്തം NGO ആരംഭിച്ചു കഴിഞ്ഞ മുത്തച്ഛനെ എന്റെ PR മാനേജറായിട്ട് നിയമിക്കും.
1: വാ, ഒരു പക്ഷേ ഒരു ദിവസം ഞാൻ നിന്റെ PR മാനേജർ ആയേക്കാം. എന്നാൽ തൽക്കാലം നീ എന്റെ ഡ്രൈവർ ആകണം.
0: സന്തോഷം, നമുക്ക് പോകാം.
1: ശരി, പോകാം. അവർ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും.
0: ഡ്രൈവറിനെ വിശ്വസിക്കും മുത്തച്ഛ, നമ്മൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തും. മുത്തച്ഛ, മുത്തച്ഛനും സുഹൃത്തുക്കളും ഒരുമിച്ച് നിർമ്മിച്ച ഒരു പാട്ടുണ്ടല്ലോ, അത് പ്ലേ ചെയ്യാം.
1: അത് ശരി.

0: ശരി മോളെ, നമുക്ക് തുടങ്ങാം.
1: ക്ഷമിക്കണം, ഞങ്ങൾ അല്പം താമസിച്ചു.
2: ആരംഭിക്കാൻ ഒരിക്കലും വൈകിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങളായിരുന്നില്ലേ?
1: അതെ അതെ, നമുക്ക് തുടങ്ങാം. മോളെ ലക്ഷ്മി, എന്താണ് ഈ അടൽ വയോ യോജന?
0: പേര് പോലും അല്പം കഠിനമായി തോന്നുന്നു മോളെ. അടൽ വയേ, അടൽ വയേ,
3: പേരല്പം സങ്കീർണമായിരിക്കാം അങ്കിൾ. എന്നാൽ ഈ പദ്ധതി നിങ്ങളുടെ ജീവിതം അനായാസമാക്കുന്നതിനെ കുറിച്ചാണ്.
2: ആ പറഞ്ഞത് ശരി. ഒരു പേരിൽ എന്തിരിക്കുന്നു റാം, നമുക്കതിനെ അടൽ യോജന എന്ന് വിളിക്കാം.
0: അതെ, അടൽ യോജന, അത് ശരിയാണെന്ന് തോന്നുന്നു. നമ്മുടെ അടൽജിയെ പോലെ തന്നെ.
1: ഈ പേരിൽ എല്ലാവരും സന്തുഷ്ടരാണെന്ന് തോന്നുന്നു. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ അല്ലേ?
3: തീർച്ചയായും മുത്തച്ഛ. ഇപ്പോൾ എല്ലാവർക്കും പദ്ധതിയുടെ സാരാംശം ഇതിനകം മനസ്സിലായി കാണും.
0: പക്ഷെ മോളെ, നീ ഇതുവരെ പദ്ധതിയെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സാരാംശം എങ്ങനെ ലഭിക്കും?
3: ലളിതമായ രീതിയിൽ മുതിർന്നവരുടെ ജീവിതം ലളിതമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ സാരാംശം. നോക്കൂ, കഠിനമായ ഒരു പേര് ലളിതമാക്കിയില്ലേ?
2: അതൊരു ചെറിയ കാര്യമാണ്, പക്ഷേ മോളുടെ അഭിനന്ദനം ഞങ്ങളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നു.
0: നമ്മൾ മഹത്തരമായി എന്തോ ചെയ്ത ഒരു ഫീല്, നമുക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് ഒരു ആത്മവിശ്വാസം തോന്നുന്നു.
2: പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ അവർ നമ്മളെ പരിഗണിക്കുന്നില്ല.
4: നമ്മളോട് സംസാരിച്ചാലല്ലേ നമ്മുടെ മഹത്വം അവരറിയൂ. ഞങ്ങൾക്ക് വേണ്ടി 2 മിനിറ്റ് ചെലവഴിക്കാൻ അവർക്ക് സമയമില്ല.
1: അങ്ങനെ പറയരുത്, അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ട്.
2: ശരി, നമ്മൾ ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിച്ചില്ലേ, എന്നിട്ട് നമ്മൾ അവരോട് മിണ്ടാതിരുന്നിട്ടുണ്ടോ?
0: ഞാൻ മോനോട് ദിവസങ്ങളായിട്ട് പറയുന്നു എന്നെ കണ്ണാശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകാൻ, പക്ഷെ അവനത് ജോലിയിൽ നിന്നും അവധി എടുക്കാൻ കഴിയുന്നില്ലെന്ന് പോലും എന്നാണ് പറയുന്നത്.
4: എന്റെ മരുമകൾ എന്നും ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ ദിവസവും ഒറ്റയ്ക്കാണ്. ഇന്നലെ എന്റെ കാൽമുട്ട് മേശയിലൊന്നിടിച്ചു, വല്ലാത്ത വേദനയായിരുന്നു. പകൽ മുഴുവൻ കിടപ്പായിരുന്നു. അവൾ തിരിച്ചു വന്നതിന് ശേഷമാണ് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടിയത്.
0: ഈ കുട്ടികൾ സമ്പാദിക്കാൻ തുടങ്ങിയാൽ അവർ മുതിർന്നവരെ സ്നേഹിക്കാൻ മറക്കുന്നു.
1: സലീം ഭായ്, അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ദിവസേനയുള്ള തിരക്കുകൾ കാരണം അവർക്ക് സമയം കിട്ടുന്നില്ല. അത് മനസ്സിലാക്കണം.
2: നിങ്ങൾ ശരിക്കും ഭാഗ്യവാനാണ്, നിങ്ങളുടെ കൊച്ചുമകൾ നിങ്ങളെ ഇവിടെ എത്തിച്ചില്ലേ.
3: പക്ഷേ എല്ലായ്പ്പോഴും അതിന് കഴിയുമോ?
1: ആ, എന്തുകൊണ്ട്?
3: കാരണം ഇവിടെ എത്താൻ ഒരുപാട് സമയമെടുക്കും. ഞാൻ തന്നെ ഇപ്പൊ എന്തുമാത്രം സമയം നഷ്ടപ്പെടുത്തിയാണ്, ജോലിയും കളഞ്ഞ് ജോലിയും നഷ്ടമാക്കി ഇവിടെ വന്നത്.
4: മോളെ, നീ എന്തായി പറയുന്നത്?
3: ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും എനിക്ക് വരേണ്ട ആവശ്യം ഉണ്ടാകാറില്ല എന്നാണ്.
1: അപ്പോൾ അവരെങ്ങനെയെല്ലാം പൂർത്തിയാക്കും?
3: ഒരു ഫോൺ കോള് മാത്രം മതി.
0: ഒരു ഫോൺ കോളിന് ജോലി ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം നടക്കുമായിരുന്നു. ഞാൻ എന്റെ മകനെ ദിവസവും 8 പ്രാവശ്യം വിളിക്കാറുണ്ട്. എന്റെ കാഴ്ചശക്തിയും ഓരോ ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുന്നു.
3: അങ്കിൾ വിളിക്കേണ്ട നമ്പറേ വിളിച്ചില്ല, അതാണ് പ്രശ്നം.
0: മോളെ, ഞാൻ എന്റെ മകന്റെ നമ്പർ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുക, എനിക്ക് തെറ്റില്ല.
3: ഞാൻ പറയുന്ന നമ്പറെ അങ്കിൾ ഒന്ന് വിളിക്കൂ.
1: ഈ നമ്പറിന് എന്താ മാന്ത്രിക ശക്തി ഉണ്ടോ?
3: ശരിക്കും മാജിക്. ഈ നമ്പറിലേക്ക് ഒരു കോൾ ചെയ്താൽ മതി, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും.
4: ആ, കേൾക്കാൻ കൊള്ളാം, പക്ഷേ വിശ്വസിക്കാൻ പ്രയാസമാണ്.
3: എന്നെ വിശ്വസിക്കൂ, നിങ്ങളുടെ ഫോൺ എടുത്ത് 1 4 5 6 7 എന്ന നമ്പറിൽ വിളിക്കുക.
1: 1 4 5 6 7.
3: അതെ, 1 4 5 6 7. ഇതാണ് എൽഡർ ലൈൻ.
0: ഈ നമ്പറിൽ വിളിച്ചാൽ എന്റെ കണ്ണുകൾ ശരിയാക്കാൻ പറ്റുമോ?
3: അതെ.
2: ഇതെന്റെ പെൻഷൻ പ്രശ്നങ്ങളും പരിഹരിക്കുമോ?
3: അതെ.
1: അതെന്റെ ഡ്രൈവിംഗ് ലൈസൻസും പുതുക്കുമോ?
3: അതെ.
4: ഞാൻ ദിവസം മുഴുവൻ വീട്ടിൽ തനിച്ചാണ്, ഈ ഫോൺ നമ്പർ എന്റെ ഏകാന്തത ഇല്ലാതാക്കുമോ?
3: ഉറപ്പായും.
4: ശരിക്കും
2: ശരിക്കും.
1: ലക്ഷ്മി, നീ ഇവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നു, അവരുടെ ഏകാന്തത പരിഹരിക്കാൻ ഒരു ഫോൺ കോൾ എങ്ങനെ സഹായിക്കും?
3: മുത്തച്ഛ, ഫോണിലൂടെ സംസാരിക്കുന്നത് ഏകാന്തത ഇല്ലാതാക്കാനല്ല, പക്ഷേ അത് ലഘൂകരിക്കാൻ സഹായിക്കുന്ന വഴികൾ സൃഷ്ടിക്കും.
0: ഇത് ശരിക്കും ഒരു അത്ഭുത സംഖ്യ പോലെ തോന്നുന്നു.
4: ശരിക്കും അത്ഭുതം. ശരി, ഇതിന് എന്ത് ചിലവ് വരും? ഞങ്ങൾ എങ്ങനെ പണം നൽകും?
3: ഇതൊരു ടോൾ ഫ്രീ നമ്പറാണ്, തികച്ചും സൗജന്യമാണ്.
1: സൗജന്യമാണോ? അപ്പോൾ ആർക്കും വിളിക്കാമെന്നോ? അതിനൊന്നും ചെലവാകില്ലേ?
3: അതെ, രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഏത് സമയത്തും നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ വിവരം നൽകാൻ കഴിയുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കാം. ടോൾ ഫ്രീ നമ്പറിനെ കുറിച്ചും സേവനങ്ങളെ കുറിച്ചും ഉദ്യോഗസ്ഥൻ വിശദീകരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചോ?
0: എനിക്ക് ഒരു ചെറിയ സംശയം.
2: സംശയം ഇപ്പോൾ ദൂരീകരിക്കപ്പെടും. എന്നാൽ ആദ്യം ചെറിയ സംശയമാണോ വലിയ സംശയമാണോ എന്ന് പറയും.
0: എന്നെ കളിയാക്കരുത്.
2: അപ്പോൾ കളിയാക്കാനോ തമാശ പറയാനോ പാടില്ലേ? നമുക്ക് മറ്റെന്ത് ചെയ്യാൻ പറ്റും?
3: ചോദ്യങ്ങൾ ചോദിക്കൂ. അങ്കിൾ പറയൂ, എന്താ അങ്കിളിന്റെ സംശയം?
0: മോളെ, ഈ നമ്പറിൽ വിളിക്കുമ്പോൾ ഇതിനായി 1 അമർത്തു, അതിനായി 2 അമർത്തു എന്ന് പലപ്പോഴും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
4: നിരവധി ഓപ്ഷനുകൾ അമർത്തിയതിനു ശേഷവും നിങ്ങൾക്കാരോടും സംസാരിക്കാൻ കഴിഞ്ഞേക്കില്ല.
1: അല്പം ക്ഷമയോടെ ഇരിക്കൂ. നമ്മളെപ്പോലെ നിരവധി ആളുകൾ വിളിക്കുന്നുണ്ടാകും. താമസിക്കാതെ, അല്ലെങ്കിൽ പിന്നീട് അത് ലഭിക്കും.
2: ലക്ഷ്മി മോൾ പറഞ്ഞല്ലോ, ആര് വിളിച്ചാലും അവർക്ക് കേൾക്കുമെന്ന്.
3: അങ്കിൾ, നമുക്ക് ഇപ്പൊ തന്നെ വിളിച്ച് എന്ത് പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് നോക്കാം.
1: അതെ, അതൊരു നല്ല ആശയമാണ്. വിളിക്കൂ.
0: ഞാനോ?
2: വേറെ ആര്? നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവരോട് പറയുക.
0: ചേച്ചി, നിങ്ങൾ ആദ്യം വിളിക്കൂ. ഒരു സ്ത്രീ ആദ്യം വിളിച്ചാൽ അത് നല്ലതായിരിക്കും.
1: സലീം ഭായ്, എന്തിനാണ് മടിക്കുന്നത്? ശരി,

0: ചേച്ചി ആദ്യം വിളിക്കൂ.
1: ഓ, ഞാനോ? പക്ഷെ ഞാൻ എന്താ പറയേണ്ടത്? അപരിചിതരുമായ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പങ്കിടുന്നത് എങ്ങനെയാ?
2: ലക്ഷ്മി, മോൾ ഹെൽപ്പ് ലൈനിനെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷേ അത് ഉപയോഗിക്കാൻ അവർക്ക് കുറച്ച് പ്രോത്സാഹനം ആവശ്യമാണ്.
0: അതെ അതെ അതെ, നമ്മൾ ഇതിനെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യണം. അവർ അതുമായി പൊരുത്തപ്പെട്ടോളും.
3: നമ്മൾ സഹായം തേടി വിളിക്കുമ്പോ അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് പരാതിപ്പെടുന്നു എന്നല്ല.
4: പക്ഷേ എന്റെ മകൻ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല.
1: എന്റെ മക്കൾക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അവർ പറയുന്നത് ആളുകൾ പറയും അവരുടെ മക്കൾ അവരെ പരിപാലിക്കുന്നില്ലെന്നും അതുകൊണ്ട് അവർ പുറത്തുനിന്ന് സഹായം തേടുന്നുവെന്നും.
0: അവർ പറഞ്ഞത് പൂർണ്ണമായും തെറ്റല്ല. നമ്മൾ കുടുംബാംഗങ്ങളെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം.
3: ശരി, നമുക്ക് അവരോട് സംസാരിക്കാം. ആദ്യം ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം.
1: അത് കൊള്ളാം. പണ്ട് നമ്മള് കുട്ടികൾക്കാ കഥ പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പോ അവര് നമുക്ക് കഥ പറഞ്ഞു തരുന്നു. ശരി മോളെ, തുടങ്ങിക്കോളൂ, നമുക്ക് കഥ കേൾക്കാം.
3: പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ രാംസിംഗ് എന്നൊരു അനാഥ ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. അവൻ കഠിനാധ്വാനം ചെയ്തു. വളരെ ലളിതമായ ജീവിതത്തിൽ സന്തുഷ്ടനായിരുന്നു. ഒരു ദിവസം ജോലിയിൽ നിന്ന് മടങ്ങുമ്പോൾ റോഡിൽ തിളങ്ങുന്ന എന്തോ കണ്ടു. അതെടുത്തപ്പോ അതൊരു വെള്ളി നാണയമാണെന്ന് മനസ്സിലായി. രാംസിംഗിന് സന്തോഷമായി. എങ്കിലും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അവൻ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര സമ്പാദിച്ചു. അപ്പോ വെള്ളി നാണയം എവിടെ സൂക്ഷിക്കും? കുറെ ആലോചിച്ച ശേഷം അയാളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ഗ്രാമവാസികൾ അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അവന് ഉടനെ ഒരു കുടുംബം ഉണ്ടാകുമെന്നും മറ്റും. അതോർത്തപ്പോ അവന് തോന്നി, ഞാൻ ഈ നാണയം എന്റെ ഭാവി ഭാര്യയ്ക്കായി സൂക്ഷിക്കും. രാംസിംഗ് തന്റെ ചെറിയ കുടിലിൽ നാണയം ഒളിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ യാതൊരു സുരക്ഷയും ഇല്ലാത്ത ഒരു കുടിലിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നതിനാൽ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. ഏറെ ആലോചിച്ച ശേഷം അവൻ ആ നാണയം രാജാവിന്റെ പഴയ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളുടെ ചുവരിൽ ഒളിപ്പിക്കുകയും ഇഷ്ടികകൾ കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. ഒടുവിൽ അയാൾക്ക് ആശ്വാസം തോന്നി. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഗ്രാമവാസികൾ അവന്റെ വിവാഹം നിശ്ചയിക്കുകയും കുട്ടിക്കാലം മുതൽ തനിച്ചായിരുന്ന അവന് ഇപ്പോൾ സ്വന്തമായി ഒരു കുടുംബം ഉണ്ടായതിൽ സന്തോഷിക്കുകയും ചെയ്തു. ഈ സന്തോഷത്തിൽ അദ്ദേഹം നാണയത്തെക്കുറിച്ച് പൂർണ്ണമായും മറന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഭാര്യ ഗർഭിണിയായി. ഒരു പിതാവാകുന്നതിൽ സന്തോഷിച്ച രാംസിംഗ് ഭാര്യയ്ക്കൊരു നല്ല സമ്മാനം നൽകാൻ ആഗ്രഹിച്ചു. പക്ഷേ അവന്റെ കയ്യിൽ വേണ്ടത്ര പണമില്ലായിരുന്നു. അപ്പോൾ അവൻ വെള്ളി നാണയത്തെക്കുറിച്ച് ഓർത്തു. അവൻ കിതച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടി വരുന്നത് കണ്ട് രാജാവ് സംശയിച്ചു. പട്ടാപ്പകൽ ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് ഭ്രാന്തനെ പോലെ ഓടുന്നത്? എന്തെങ്കിലും ഗുരുതരമായി സംഭവിച്ചു കാണും. ദയാലുവായ രാജാവ് തന്റെ ജനത്തെ പരിപാലിക്കേണ്ടത് തന്റെ കടമയല്ലേ എന്ന് കരുതി ആ ചെറുപ്പക്കാരനെ വിളിക്കാൻ കാവൽക്കാരനെ അയച്ചു. കാരണം എന്താണെന്ന് രാജാവ് രാംസിംഗിനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, മഹാരാജാവെ, ഞാൻ എന്റെ നിധി അങ്ങയുടെ പഴയ കൊട്ടാരത്തിൽ ഒളിപ്പിച്ചു. രാജാവ് അമ്പരന്നു. ഒരു നിധി? അതെ, ഒരു വെള്ളി നാണയം മഹാരാജാവെ. മഹാരാജാവ് പറഞ്ഞു, നിങ്ങളെ കണ്ടാൽ ഒരു ധനികനെ പോലെ തോന്നുന്നേയില്ലല്ലോ. ആട്ടെ, എത്ര വെള്ളി നാണയങ്ങളുണ്ട്? ഞാൻ അത് നിനക്ക് തരാം. നിന്റെ ജീവൻ നീ അപകടത്തിലാക്കേണ്ടതില്ല. എന്റെ ജനങ്ങളുടെ സുരക്ഷയാണ് എന്റെ പ്രധാന കടമ. എത്ര നാണയങ്ങളുണ്ട്? 1000? ഇല്ല മഹാരാജാവെ. 100? ഇല്ല മഹാരാജാവെ. പിന്നെ നീ എന്തിനാണ് ഈ നട്ടുച്ചയ്ക്ക് ഒരു ഡസൺ നാണയങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നത്? രാംസിംഗ് പറഞ്ഞു, ഇത് ഒരു ഡസൺ അല്ല മഹാരാജാവെ. പിന്നെന്താ? രാജാവ് അന്വേഷിച്ചു. ഞാൻ അവിടെ ഒരു വെള്ളി നാണയം ചുമരിൽ ഒളിപ്പിച്ചു, രാംസിംഗ് വിശദീകരിച്ചു. രാജാവ് ചിരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ സത്യസന്ധതയിൽ ഞാൻ വളരെയധികം വിലമതിക്കുന്നു. നിങ്ങൾക്ക് 1000 നാണയങ്ങൾ ഉണ്ടെന്ന് എന്നോട് പറയാമായിരുന്നു, പക്ഷേ നിങ്ങൾ കള്ളം പറഞ്ഞില്ല. അതുകൊണ്ട് നാം നിനക്ക് 1000 നൽകും. വളരെ ബഹുമാനത്തോടെ അല്പനേരം നിശബ്ദത പാലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, വളരെ നന്ദി മഹാരാജാവെ. പക്ഷേ ആ നാണയം എന്റെ സ്വന്തം നിധിയാണ്. ഞാൻ ആദ്യമായി ഒരു പിതാവാകാൻ പോകുകയാണ്. ദയാപരമായ സംഭാവനയിൽ നിന്നും എന്റെ ഭാര്യയ്ക്ക് സമ്മാനങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും ലളിതനായ ഒരു മനുഷ്യന് എത്രത്തോളം ആത്മാർത്ഥത കൈവശപ്പെടുത്താൻ കഴിയുമോ എന്ന് രാജാവ് ആശ്ചര്യപ്പെട്ടു. പക്ഷേ ഇപ്പോ കാര്യം ഗൗരവമാണ്. ഈ ചെറുപ്പക്കാരന്റെ മാന്യമായ നിലപാടിൽ രാജാവിന് അപമാനം തോന്നി. അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാൻ നിങ്ങൾക്ക് 5000 നാണയങ്ങൾ തരും, നിങ്ങൾക്ക് ഇവിടെ നിന്നും മടങ്ങാം. രാജാവിന്റെ വാഗ്ദാനം താൻ അംഗീകരിച്ചില്ലെങ്കിൽ തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് രാംസിംഗിന് മനസ്സിലായി. പക്ഷെ എന്ത് വില കൊടുത്തും തന്റെ നാണയം വീണ്ടെടുക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ താഴ്മയോടെ ചോദിച്ചു, മഹാരാജാവേ, നിങ്ങൾ വളരെ ദയവുള്ളവനാണ്, ഞാൻ മറ്റെന്തെങ്കിലും ചോദിക്കട്ടെ? ആ ചെറുപ്പക്കാരൻ തന്റെ മുൻപിൽ ഒരു യാചകനായി തന്നെ സമീപിക്കുന്നത് രാജാവിനെ സന്തോഷിപ്പിച്ചു. രാജാവ് ദയോടെ പറഞ്ഞു, തീർച്ചയായും നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. രാംസിംഗ് കൈകൾ കൂപ്പി പറഞ്ഞു, മഹാരാജാവേ, ഞാൻ കുട്ടിക്കാലം മുതൽ ഒരു ചെറിയ കുടിലിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ എന്റെ സ്വന്തം കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ എനിക്ക് അനുയോജ്യമായ ഒരു വീട് നിർമ്മിക്കാൻ എനിക്കൊരു ചെറിയ ഭൂമി ലഭിക്കുമോ? രാജാവ് സന്തോഷത്തോടെ മറുപടി പറഞ്ഞു, സംസ്ഥാനത്തിന്റെ അധികാരത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളടുത്ത് 5 ഏക്കർ ഭൂമി ലഭിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. രാംസിംഗ് വീണ്ടും കൈകൾ കൂപ്പി പറഞ്ഞു, മഹാരാജാവേ, കൊട്ടാരത്തിന്റെ വടക്കുഭാഗത്തുള്ള സ്ഥലം മതി എനിക്ക്. രാജാവ് മറുപടി പറഞ്ഞു, വളരെ നന്നായി, നിനക്കറിയാം പഴയ കൊട്ടാരം വടക്ക് ദിശയിലാണെന്ന്. നീ എന്റെ കൽപ്പന അനുസരിച്ചു, ഇപ്പോ നിന്റെ നിക്ഷേപം നിനക്ക് ലഭിക്കും. നീ സത്യസന്ധനും കഠിനാധ്വാനിയും ജ്ഞാനിയും അചഞ്ചലനുമാണ്. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി നാം പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രമങ്ങൾ നമ്മെ പിന്തുണയ്ക്കാൻ മറ്റുള്ളവരെ നിർബന്ധിതരാക്കിയേക്കാം എന്നതാണ് കഥയുടെ ധാർമ്മികത.
0: കൊള്ളാം ലക്ഷ്മി, പദ്ധതി കൃത്യമായി മനസ്സിലാകാത്തവർക്ക് പോലും കാര്യം മനസ്സിലാകുന്ന വിധത്തിൽ നീ കഥ വിശദീകരിച്ചു.
3: ഇനി നിങ്ങൾ പറയൂ, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന്?
5: അതായത്, ഈ ഹെൽപ്പ് ലൈനെ കുറിച്ച് ലക്ഷ്മി മോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെയും അറിയിക്കും. ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു തരും, മകൻ ഇഷ്ടപ്പെടില്ല, മരുമകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ. പക്ഷെ അതൊന്നും വകവെക്കാതെ മോൾ പറഞ്ഞതുപോലെ നമുക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം ഈ വിവരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാൻ ശ്രമിക്കണം.
0: കാരണം ഇതൊന്നും നമ്മുടെ മക്കളെ മോശമാക്കാനല്ല, മറിച്ച് നമ്മുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ്.
3: കൊള്ളാം മുത്തച്ഛൻ. അതെ അങ്കിൾ, നമുക്ക് ഇപ്പൊ വിളിക്കേണ്ടേ?
5: തീർച്ചയായും തീർച്ചയായും.
3: നിങ്ങൾ 1, 4, 5, 6, 7 വിളിക്കൂ. നിങ്ങൾ എന്റെ കോൾ എടുക്കില്ലേ? ഇനി നിങ്ങൾ ഇതിനായി 1 അമർത്തുക, അതിനായി 2 അമർത്തുക എന്നൊന്നും പറയില്ലല്ലോ അല്ലേ?

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടലയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 1, എൽഡർ ലൈൻ. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് ആവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് വയോമിത്ര. പ്രാദേശിക ഭാഷ അനുസരിച്ച് മുത്തച്ഛ, ചേച്ചി, അങ്കിൾ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് പരാമർശിക്കപ്പെടുന്ന ഏകദേശം 60 മുതൽ 65 വയസ്സ് പ്രായമുള്ള ഒരു മുതിർന്ന ഇന്ത്യൻ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ. ഇവിടെ ഇളയ കൊച്ചുമകളായ ലക്ഷ്മി മുത്തച്ഛന് കൂട്ടായി കൂടുന്നു. ഓരോ എപ്പിസോഡിലും അവർ അടൽ വയോ അഭ്യോദയ യോജന സ്കീമിന് പ്രസക്തമായ ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. ഈ പരിപാടിയിൽ പ്രാദേശിക നാടോടി സംഗീതം, സൗണ്ട് ബൈറ്റുകൾ, പ്രായമായവരുമായി ബന്ധപ്പെട്ട കഥകൾ. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 1, എൽഡർ ലൈൻ. അവതരിപ്പിച്ചത് ബോണി ജെ ബേസ്, ശ്രീലക്ഷ്മി എം എസ്, ഗോപിനാഥ്, സന്തോഷ് ഇരുവിപുരം, രേഷ്മ എം എസ്. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കൊള്ളു, സൂപ്പറായിട്ട് ജോറായിട്ട് പാട്ടൊക്കെ അസലായി. പക്ഷേ ഇല്ല, നമ്മൾ ഈ റമ്മൊക്കെ അടിച്ചേക്കണുണ്ടേ, ഒരു മലയാളം പാട്ട് കേൾക്കണം, ഒരു മലയാളം പാട്ടടിക്കുമോളേ.

0: ദരുണസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
2: മനസ്സോട് ചേർക്കാം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രുതിസ്മൃതികളിൽ ആദ്യ ഗാനം സേതുബന്ധനം എന്ന ചിത്രത്തിലേതാണ്. സംഗീതം ജി ദേവരാജൻ, രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം കെ ജെ യേശുദാസ്, പി മാധുരി, ഐരൂർ സദാശിവൻ.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം ഉത്സവം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം എ ടി ഉമ്മർ, രചന പൂവച്ചൽ ഖാദർ, ആലാപനം പി മാധുരി.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം ഭദ്രദീപം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം MS ബാബുരാജ്, രചന വയലാർ രാമവർമ്മ, ആലാപനം Sജാനകി.

ചിത്രം അനാഥ ശില്പങ്ങൾ. സംഗീതം ആർ കെ ശേഖർ. രചന ശ്രീകുമാരൻ തമ്പി. ആലാപനം പി ജയചന്ദ്രൻ, എസ് ജാനകി.

0: ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം ആറടി മണ്ണിൻ്റെ ജമ്മി എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം ആർ കെ ശേഖർ, രചന പി ഭാസ്കരൻ, ആലാപനം കെ ജെ യേശുദാസ്.
1: ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ

ചിത്രം പൂന്തേനരുവി. സംഗീതം എം കെ അർജുനൻ. രചന ശ്രീകുമാരൻ തമ്പി. ആലാപനം കെ ജെ യേശുദാസ്.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം അംഗീകാരം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം എ ടി ഉമ്മർ, രചന ബിച്ചു തിരുമല, ആലാപനം എസ് ജാനകി.

ശ്രുതിസ്മൃതികളിൽ അവസാന ഗാനം അങ്കക്കുറി എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം എ ടി ഉമ്മാർ. രചന ബിച്ചു തിരുമല. ആലാപനം വാണി ജയറാം.

ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. ഹർട്ട് പീപ്പിൾ, ഹർട്ട് പീപ്പിൾ. മുറിവേറ്റവർ മറ്റുള്ളവരെയും മുറിപ്പെടുത്തുന്നു. ഈ പ്രയോഗം അൺപ്രോസസ്ഡ് ട്രോമ എങ്ങനെയാണ് തലമുറകളിലേക്ക് പകരുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഇതിനെ ഇന്റർജനറേഷണൽ ട്രോമ എന്നാണ് മനഃശാസ്ത്രം വിളിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വികാരങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് പടരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ലളിതമായ വാക്യമുണ്ട്, നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് നമുക്ക് മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല. പണമോ വസ്തുക്കളോ മാത്രമല്ല, സ്നേഹവും സമാധാനവും വേദനയും എല്ലാം ഇതിൽ ഉൾപ്പെടും. മനഃശാസ്ത്രത്തിൽ ഒരു നിരീക്ഷണമുണ്ട്. തന്റെ ജീവിതത്തിൽ ഉണ്ടായ മുറിവുകൾ സുഖപ്പെടുത്താൻ ശ്രമിക്കാത്ത ഒരാൾ അറിയാതെ തന്നെ ആ വേദന മറ്റുള്ളവരിലേക്ക് പകരും. കുട്ടിക്കാലത്ത് അവഗണിക്കപ്പെട്ട ഒരാൾ വളരുമ്പോൾ തന്റെ പങ്കാളിയോടോ മക്കളോടോ ക്രൂരമായി പെരുമാറുന്നത് ഇതിനുദാഹരണമാണ്. അവർ മോശക്കാരായതുകൊണ്ടല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണങ്ങാത്ത ആ പഴയ മുറിവുകൾ ഉള്ളതുകൊണ്ടാണ്. വേദനിക്കുന്ന ഒരാൾ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ തന്റെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതിന്റെ മറുവശം നോക്കൂ, സ്വന്തം പോരായ്മകളെ തിരിച്ചറിഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തിയ ഒരാൾക്ക് മറ്റുള്ളവർക്ക് സാന്ത്വനമേകാൻ കഴിയും. നമ്മൾ സ്വയം സമാധാനത്തിലാകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും സുരക്ഷിതത്വം അനുഭവിക്കുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹം മറ്റുള്ളവരുമായി സംവദിക്കുന്നുണ്ട്. ശാന്തനായ ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കും ഒരു സമാധാനം തോന്നാറില്ലേ? ഇതിനെയാണ് ഇമോഷണൽ കണ്ടേഞ്ചൻ എന്ന് വിളിക്കുന്നത്. ഒരു ചിരി പടരുന്നത് പോലെ സമാധാനവും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പകരും. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും മറ്റൊരാൾക്ക് പുതിയ വഴികൾ തുറന്നുകൊടുക്കാം. എനിക്കും മാറ്റം സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ആ പ്രത്യാശയുടെ പ്രകാശം മറ്റൊരാളുടെ ഇരുളടഞ്ഞ ചിന്തകളിലേക്ക് എത്തിക്കുന്നു. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാൾ സമൂഹത്തിന്റെ ഇടുങ്ങിയ ചിന്താഗതികളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് പുറത്തെ വിശാലമായ ലോകത്തിലേക്ക് വരാനുള്ള ധൈര്യം നൽകുന്നു. നിങ്ങളുടെ പെരുമാറ്റം മറ്റൊരാളെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഏത് മുറിവാണ് അതിന് കാരണം എന്ന് കണ്ടെത്തുക. മുറിവുകൾ ഉണ്ടാകുന്നത് നമ്മുടെ തെറ്റല്ല, പക്ഷെ അത് ചികിത്സിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കൗൺസിലിംഗോ സംസാരമോ വഴി മനസ്സിനെ സുഖപ്പെടുത്തുക. നിങ്ങൾ ലോകത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നത് സ്നേഹമാണെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹം നിറയ്ക്കുക. നമ്മൾ ഓരോരുത്തരും ഓരോ നടന്നു നീങ്ങുന്ന ഊർജ കേന്ദ്രങ്ങളാണ്. ഭയവും ദേഷ്യവുമാണോ അതോ പ്രത്യാശയും സ്നേഹവുമാണോ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് സ്വയം ചോദിക്കുക. ഓർക്കുക, ലോകം മാറണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ മാറ്റം തുടങ്ങണം. കാരണം നമ്മൾ നൽകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതുതന്നെയാണ്.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് സമ്മർദ്ദവും പ്രതിരോധശേഷിയും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി സമ്മർദ്ദവും രോഗപ്രതിരോധ ശേഷിയും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. വിട്ടുമാറാത്ത സമ്മർദ്ദം നമ്മുടെ തലച്ചോറിന്റെ കോശങ്ങളെ മാത്രമല്ല, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ പോലും എങ്ങനെയാണ് വിഷാദത്തിലേക്ക് നയിക്കാൻ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച്. സമ്മർദ്ദവും വിഷാദവും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ബന്ധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ തലയോട്ടി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. തലയോട്ടിയും നമ്മുടെ മാനസികാവസ്ഥയും തമ്മിലുള്ള ഈ നിഗൂഢമായ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. വിട്ടുമാറാത്ത സമ്മർദ്ദം നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളെ മാത്രം ബാധിക്കുന്നില്ല എന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്രതീക്ഷിതമായ ഒരു രീതിയിൽ ഇത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ സജ്ജമാക്കുന്നു. ദീർഘകാല സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ന്യൂട്രോഫിൽസ് എന്നറിയപ്പെടുന്ന രോഗപ്രതിരോധ കോശങ്ങൾ തലയോട്ടിക്കുള്ളിലെ അസ്ഥിമജ്ജയിൽ നിന്ന് പുറപ്പെട്ട് മസ്തിഷ്കത്തിന്റെ അതിരുകളിലേക്ക് പ്രവേശിക്കുന്നു. തലച്ചോറിനെ മൂടിക്കൊണ്ടുള്ള സംരക്ഷിത പാളികൾ ആണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസുകളിലേക്ക് ന്യൂട്രോഫിൽസ് കടന്നു കയറുമ്പോൾ അവ തലച്ചോറിന് ചുറ്റുമുള്ള രോഗപ്രതിരോധ അന്തരീക്ഷത്തെ പുനഃക്രമീകരിക്കുന്നു. ഈ മാറ്റമാണ് മൃഗങ്ങളിൽ വിഷാദ സ്വഭാവങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് ഗവേഷകർ കണ്ടെത്തി. ഇത് വീക്കവും മാനസികാവസ്ഥയും തമ്മിൽ എത്രത്തോളം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന ഒരു വിശദീകരണമാണ് നൽകുന്നത്. ഗവേഷകർ എലികളെ ദീർഘകാല സാമൂഹിക സമ്മർദ്ദത്തിന് വിധേയമാക്കി. ഇത് യഥാർത്ഥ ജീവിതത്തിലെ വിട്ടുമാറാത്ത പ്രതികൂല സാഹചര്യങ്ങളെ അനുകരിക്കുന്ന ഒരു പരീക്ഷണ മാതൃകയായിരുന്നു. അതിൽ അവർ കണ്ടെത്തിയ പ്രധാന കാര്യങ്ങൾ ഇതാണ്. സമ്മർദ്ദത്തിന് ശേഷം മെനിഞ്ചസുകളിൽ ന്യൂട്രോഫിൽ കോശങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചതായി കണ്ടു. ഈ ന്യൂട്രോഫിൽ കോശങ്ങൾ എത്തിയത് മറ്റ് എവിടെയുമല്ല, തലയോട്ടിക്കുള്ളിലെ അസ്ഥിമജ്ജയിൽ നിന്നായിരുന്നു. ഈ കോശങ്ങളുടെ സാന്നിധ്യം എലികളിൽ പ്രകടിപ്പിച്ച വിഷാദ സ്വഭാവങ്ങളുമായി കൃത്യമായി ഒത്തുപോയിരുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായ വസ്തുത, സമ്മർദ്ദം അവസാനിച്ച ശേഷവും ആഴ്ചകളോളം ഈ കോശങ്ങൾ മെനിഞ്ചസുകളിൽ നിലനിന്നു എന്നതാണ്. യഥാർത്ഥ ജീവിതത്തിൽ സമ്മർദ്ദഘട്ടങ്ങൾ അവസാനിച്ചതിനു ശേഷവും വിഷാദം എങ്ങനെ നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു സൂചന നൽകുന്ന കണ്ടെത്തലാണ് ഇത്. ഈ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഇതിന്റെ പ്രവർത്തന രീതിയാണ്. വിട്ടുമാറാത്ത സമ്മർദ്ദം ഈ ന്യൂട്രോഫിൽ കോശങ്ങളിൽ ഒരു ആന്തരിക അലാറം മുഴങ്ങാൻ കാരണമായി. ഈ അലാറം നിയന്ത്രിച്ചിരുന്നത് ടൈപ്പിൻ ഇന്റർഫെറോൺ സിഗ്നലിംഗ് എന്നൊരു പാതയാണ്. വൈറസ് അണുബാധകൾ ഉണ്ടാകുമ്പോൾ സാധാരണയായി സജീവമാകുന്ന ഒരു പാതയാണ് ഇത്. അതായത്, സമ്മർദ്ദം നമ്മുടെ ശരീരത്തിൽ ഒരു വൈറൽ അണുബാധയ്ക്ക് സമാനമായ പ്രതികരണം സൃഷ്ടിക്കുന്നു എന്ന് സാരം. ഗവേഷകർ ഈ അലാറം പാതയെ തടഞ്ഞപ്പോൾ സംഭവിച്ചത് അത്ഭുതകരമായിരുന്നു. മെനിഞ്ചസുകളിലെ ന്യൂട്രോഫിൽ കോശങ്ങളുടെ അളവ് കുറഞ്ഞു. തലച്ചോറിന് ചുറ്റുമുള്ള വീക്കം, ഇൻഫ്ലമേഷൻ ശാന്തമായി. മൃഗങ്ങൾ വിഷാദ സ്വഭാവങ്ങൾ കുറഞ്ഞ നിലയിൽ കാണിച്ചു. ഈ തെളിവുകൾ ശക്തമാണ്. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം കേവലം സമ്മർദ്ദത്തോട് പ്രതികരിക്കുക മാത്രമല്ല, അത് മാനസികാവസ്ഥാ മാറ്റങ്ങളെ സജീവമായി നയിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഈ കണ്ടെത്തലുകൾ വിഷാദരോഗത്തിന്റെയും മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയും ചികിത്സയിൽ ഒരു പുതിയ വഴി തുറക്കും. ഭാവിയിൽ തലച്ചോറിലെ ഈ രോഗപ്രതിരോധ സർക്യൂട്ടുകളെ ലക്ഷ്യമിട്ടുള്ള ചികിത്സാരീതികളിലൂടെ ദീർഘകാല സമ്മർദ്ദത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷാദത്തെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നത് കേവലം മനസ്സിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗികമായ ഒരു പ്രവർത്തന വൈകല്യം കൂടിയാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ദേവിശ്രീ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ കുറിച്ചാണ്. ജീവന ഭീഷണിയായ അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ശാരീരികമോ ലൈംഗികമോ ആയ അതിക്രമങ്ങൾ, യുദ്ധാനുഭവങ്ങൾ, അല്ലെങ്കിൽ വളരെ തീവ്രമായ മറ്റേതെങ്കിലും ആഘാതകരമായ സംഭവങ്ങൾ അനുഭവിച്ച ശേഷം ചിലരിലുണ്ടാകുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് PTSD. ഇത്തരം അവസ്ഥയിലുള്ളവർക്ക് ആ സംഭവത്തിന്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരിക, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുക, ആ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന സ്ഥലങ്ങളെയോ സാഹചര്യങ്ങളെയോ ഒഴിവാക്കുക, എപ്പോഴും ഭയമോ ഉത്കണ്ഠയോ അനുഭവപ്പെടുക, പെട്ടെന്ന് ഞെട്ടുക, ഉറക്കക്കുറവ് എന്നിവ പോലുള്ള ലക്ഷണങ്ങൾ കാണാം. എല്ലാവർക്കും ട്രോമയ്ക്ക് ശേഷം PTSD ഉണ്ടാകണമെന്നില്ല. അനുഭവത്തിന്റെ തീവ്രത, മുമ്പുണ്ടായിരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ആവശ്യമായ സാമൂഹിക പിന്തുണയുടെ അഭാവം, തുടർച്ചയായ സമ്മർദ്ദങ്ങൾ എന്നിവ ഇതിന്റെ സാധ്യത വർദ്ധിപ്പിക്കാം. എന്നാൽ നല്ല വാർത്ത എന്തെന്നാൽ, PTSD ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. മനഃശാസ്ത്ര ചികിത്സകളായ ട്രോമ ഫോക്കസ്ഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, CBT, EMDR പോലുള്ള ചികിത്സാ രീതികളും ആവശ്യമായ സാഹചര്യങ്ങളിൽ മരുന്നുകളും സഹായകരമാണ്. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയും രോഗമുക്തിയിൽ വളരെ പ്രധാനമാണ്. നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ ഇത്തരം ലക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കാതെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുക. സമയബന്ധിതമായ ചികിത്സ ജീവിതത്തെ വീണ്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും.

മാനസിക ലോകത്തിൽ ഇനി മനഃശാസ്ത്രജ്ഞന്റെ ഡയറി അനുഭവകഥകൾ. അനുഭവകഥകൾ.

0: ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറി കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറി കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.
1: പന്ത്രണ്ട് 2, 2014. ഒരു മനഃശാസ്ത്രജ്ഞന്റെ ക്ലിനിക്കിലേക്ക് കടന്നുവരുന്ന ദമ്പതികളിൽ ഭൂരിഭാഗവും പറയുന്ന ആദ്യ വാചകം ഏതാണ്ട് ഒരുപോലെയാണ്: ഡോക്ടർ, ഞങ്ങൾക്കൊട്ടും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. പലപ്പോഴും അവർ കരുതുന്നത് പ്രശ്നം സ്വഭാവ വ്യത്യാസമാണ് എന്നാണ്. ഒരാൾ കൂടുതൽ സംസാരിക്കുന്നയാൾ, മറ്റേയാൾ നിശബ്ദ, ഒരാൾ അലസൻ, മറ്റേയാൾ കൃത്യത ഇഷ്ടപ്പെടുന്ന ആൾ, ഒരാൾ വികാരാധീനൻ, മറ്റേയാൾ യുക്തിവാദി, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും അവർ കരുതുന്നത്. എന്നാൽ ചില ദാമ്പത്യങ്ങളിൽ പ്രശ്നം ഇങ്ങനെ പൊരുത്തക്കേടല്ല. ഈ പൊരുത്തക്കേട് ദാമ്പത്യത്തെ ബാധിക്കില്ല എന്നല്ല, രണ്ടുപേരുടെയും ഉള്ളിൽ അവർക്ക് പോലും അറിയാതെ ജീവിക്കുന്ന രണ്ട് വ്യത്യസ്ത മാനസിക ലോകങ്ങളുടെ ഏറ്റുമുട്ടലുകൾ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അത്തരമൊരു ദമ്പതികളായിരുന്നു രാഹുലും ശ്രുതിയും. അവർ എൻ്റെ മുറിയിലേക്ക് കയറി വന്ന നിമിഷം തന്നെ വായുവിൽ ഒരു യുദ്ധത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. ഒരുമിച്ച് വന്നിട്ടും അവർ ഒരുമിച്ച് വന്നവരായി തോന്നിയില്ല. പരസ്പരം നോക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. ഞാൻ ഒന്നും ചോദിക്കുന്നതിന് മുമ്പേ അവർ കുറ്റപ്പെടുത്തലുകൾ തുടങ്ങി. ശ്രുതി ദേഷ്യത്തോടെ പറഞ്ഞു, ഡോക്ടർ, ഇയാൾക്കെന്തോ പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. വീട്ടിൽ സമാധാനമെന്നൊന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ വലിയ നാടകവും ദേഷ്യവും. രാഹുലുടൻ മറുപടി പറഞ്ഞു, അവൾക്കാണ് പ്രശ്നം. ദിവസം മുഴുവൻ കഴുകലും തുടയ്ക്കലും മാത്രം. വീട്ടിലെ ഒരു സാധനം 1 ഇഞ്ച് മാറിയാൽ ലോകം അവസാനിച്ച പോലെയാണ് പ്രതികരണം. മനുഷ്യനെ ജീവിക്കാൻ പോലും സമ്മതിക്കില്ല ഡോക്ടർ. അവർ രണ്ടുപേരും ഒരേ കാര്യം ചെയ്യുകയായിരുന്നു, പരസ്പരം രോഗികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. സംഭാഷണം ആഴത്തിലേക്ക് പോയപ്പോൾ യഥാർത്ഥ ചിത്രം തെളിഞ്ഞു. അവരുടെ വിവാഹ ജീവിതം രണ്ട് വ്യത്യസ്ത മാനസികാവസ്ഥകൾ തമ്മിലുള്ള ഒരു നിരന്തര ഏറ്റുമുട്ടലായിരുന്നു. ശ്രുതിക്ക് എനിക്ക് മനസ്സിലായി, അവൾ സംസാരിച്ചപ്പോൾ തന്നെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടായിരുന്നു. വീട് വൃത്തിയായിരിക്കണം, സാധനങ്ങൾ കൃത്യമായ സ്ഥാനത്തായിരിക്കണം. ക്രമം തെറ്റുന്നത് അവൾക്ക് വെറും അസ്വസ്ഥതയല്ല, കടുത്ത മാനസിക സമ്മർദ്ദമായിരുന്നു. മറുവശത്ത് രാഹുലിന്റെ മനസ്സ് മറ്റൊരു കഥ പറഞ്ഞു. അയാളിൽ ADHD ലക്ഷണങ്ങൾ വ്യക്തമായിരുന്നു. ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല, പദ്ധതികൾ പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ട്, അശ്രദ്ധയും ആവേശപരമായ തീരുമാനങ്ങളും. അതോടൊപ്പം ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ മൂലം വികാരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ കൊടുങ്കാറ്റാവുകയും ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കാരണം എല്ലാ സാഹചര്യങ്ങളും നാടകീയമായി മാറുകയും ചെയ്തു. രാഹുൽ വീട്ടിലെ മേശപ്പുറത്തിരുന്ന താക്കോലെടുത്ത് മറ്റൊരിടത്ത് വയ്ക്കും. മിക്കവർക്കും അത് നിസ്സാരമായൊരു കാര്യം, പക്ഷെ ശ്രുതിയുടെ മസ്തിഷ്കത്തിന് അതൊരു മുന്നറിയിപ്പ് സൈറൺ പോലെ തോന്നും. അവൾ ഉടൻ അത് പഴയ സ്ഥാനത്തേക്ക് മാറ്റും. രാഹുൽ അതിനെ നിയന്ത്രണം എന്നായി കാണും. അയാൾ ദേഷ്യപ്പെടും. ആ ദേഷ്യം നിമിഷങ്ങൾക്കകം പൊട്ടിത്തെറിയാകും. അതിനെ ഹിസ്ട്രിയോണിക് സ്വഭാവം കൂടുതൽ നാടകീയമാക്കും. ശ്രുതിയുടെ ഉത്കണ്ഠ വീണ്ടും ഉയരും. വീണ്ടും വിമർശനം, വീണ്ടും വഴക്ക്. അങ്ങനെ ഒരു ചെറിയ താക്കോൽ വീട്ടിലെ സമാധാനത്തെ ആകെ പൂട്ടിയിടും. അവർ രണ്ടുപേരും പരസ്പരം വേദനിപ്പിക്കുകയായിരുന്നില്ല. അവർ രണ്ടുപേരുടെയും രോഗങ്ങളാണ് പരസ്പരം പോരാടിക്കൊണ്ടിരുന്നത്. ഈ അവസ്ഥ മനസ്സിലാക്കാൻ

വെറും സംഭാഷണം മാത്രം മതിയായിരുന്നില്ല. അവരുടെ മാനസികാവസ്ഥകൾ ശാസ്ത്രീയമായി വിലയിരുത്തേണ്ടതുണ്ടായിരുന്നു. ശ്രുതിക്ക് ഞാൻ ഒയ്ബോക്സ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നൽകി. അവളുടെ OCD തീവ്രത വ്യക്തമായി അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. രാഹുലിന് അതുപോലെ തന്നെ അയാളുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ എക്സാമിൻ ചെയ്യാനുള്ള ഒരു ടെസ്റ്റും കൊടുത്തു. ബോർഡർ ലൈൻ ഹിസ്ട്രിയോണിക് വ്യക്തിത്വ സവിശേഷതകൾ അതിലൂടെ വ്യക്തമായി. തുടർന്ന് രണ്ടുപേരെ കൊണ്ടും ഫാമിലി എൻവയോൺമെന്റ് സ്കെയിൽ എന്ന ടെസ്റ്റും ചെയ്യിപ്പിച്ചു. ഫലം അതിശയിപ്പിക്കുന്നതായിരുന്നില്ല. വീട് ഒരു കുടുംബമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് രോഗങ്ങൾ തമ്മിലുള്ള യുദ്ധഭൂമിയായി മാറിയിരുന്നു. ടെസ്റ്റ് റിപ്പോർട്ടുകൾ മുന്നിൽ വെച്ച് ഞാൻ അവർക്ക് സൈക്കോ എഡ്യൂക്കേഷൻ നൽകി. അതെ, നിങ്ങൾ പരസ്പരം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരല്ല. നിങ്ങളുടെ മസ്തിഷ്കങ്ങൾ വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. പ്രശ്നം നിങ്ങളല്ല, നിങ്ങളുടെ രോഗങ്ങളാണ്. അവയെ ചികിത്സിക്കേണ്ട അവസ്ഥയുണ്ട്. ആ നിമിഷം ആദ്യമായി അവർ പരസ്പരം നോക്കി. ഞാൻ കണ്ടു ആ നോട്ടത്തിൽ ദേഷ്യമില്ലായിരുന്നു, കുറ്റപ്പെടുത്തലുമില്ലായിരുന്നു, തർക്കങ്ങളുമില്ലായിരുന്നു. മാത്രമല്ല, ആ നോട്ടത്തിൽ ഒരു പുതിയ തിരിച്ചറിവുണ്ടായിരുന്നു. ശ്രുതി പതുക്കെ പറഞ്ഞു, അപ്പോ ഞാൻ ഇങ്ങനെ ആകുന്നത് മനഃപൂർവമല്ല, അല്ലേ ഡോക്ടർ? രാഹുൽ ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്റെ ദേഷ്യവും നിയന്ത്രിക്കാനാവാത്തതാണോ? അന്ന് അവരുടെ കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീർ പരാജയത്തിൻ്റെതായിരുന്നില്ല. വർഷങ്ങളായി തെറ്റിദ്ധരിക്കപ്പെട്ട രണ്ട് മനുഷ്യർ ആദ്യമായി സ്വയം മനസ്സിലാക്കിയതിൻ്റെ കണ്ണുനീരായിരുന്നു അത്. ചികിത്സ മരുന്നുകളിൽ മാത്രം അവസാനിച്ചില്ല. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, വ്യക്തിത്വാധിഷ്ഠിത തെറാപ്പികൾ, വികാര നിയന്ത്രണ പരിശീലനം, ദമ്പതികളുടെ കൗൺസിലിംഗ് എന്നിവയിലൂടെ അവർ പതിയെ പുതിയൊരു ജീവിതം പഠിച്ചു തുടങ്ങി. രാഹുൽ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിച്ചു. ശ്രുതി തന്റെ ഉത്കണ്ഠയെ തിരിച്ചറിയാനും പഠിച്ചു. വഴക്കുകൾ കുറഞ്ഞു, സംഭാഷണങ്ങൾ കൂടി. പരസ്പരം തിരുത്താൻ ശ്രമിച്ചവർ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മുടെ സമൂഹത്തിലെ അനേകം ദാമ്പത്യങ്ങൾ തകരുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, പരസ്പരം തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നോക്കൂ, പരസ്പരം തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പലപ്പോഴും പങ്കാളിയെ സ്വഭാവദോഷമുള്ള ആളായി മുദ്രകുത്തുന്നു. പക്ഷെ ചിലപ്പോൾ അവരുടെ പെരുമാറ്റത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു മാനസികാരോഗ്യ പ്രശ്നമായിരിക്കും. അവർക്കാവശ്യം കുറ്റപ്പെടുത്തലുകളല്ല, തർക്കിച്ച് തോൽപ്പിക്കുകയുമല്ല, മനസ്സിലാക്കലാണ്. പരിഹാസമല്ല, ശാസ്ത്രീയമായ പരിചരണമാണ്. കാരണം ഒരാൾ രോഗിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ചികിത്സ ആരംഭിക്കുന്നു. പക്ഷെ ഒരാൾ ശത്രുവാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം ഒരു ബന്ധുവും സുഖപ്പെടില്ല. ചിലപ്പോൾ തകരുന്നത് വിവാഹമല്ല, പരസ്പരമുള്ള മനസ്സിനെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ധാരണകളാണ്. അവ തിരുത്താൻ കഴിഞ്ഞാൽ, ബാക്കി ഞാൻ പറയണ്ടല്ലോ അല്ലേ, തിരുത്താൻ കഴിഞ്ഞാൽ ഒരിക്കൽ യുദ്ധഭൂമിയായിരുന്ന ഒരു വീട് പോലും വീണ്ടും വീണ്ടും അതൊരു വീടായി മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടത് വീടുകളാണ്, യുദ്ധഭൂമികളല്ല. അങ്ങനെ വീടായി മാറിയ, വസന്തമായി മാറിയ കഥയുടെ പൂക്കാലങ്ങൾ ഈ ഡയറിയിൽ നിരന്നു കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നാലെ ഓരോ ആഴ്ചയായി നിങ്ങളോട് വിസ്തരിച്ചു തന്നെ പറയാം. നന്ദി, നമസ്കാരം.

0: മനസ്സും മസ്തിഷ്കവും മനസ്സിന്റെ കാണാപ്പുറങ്ങളുമായി മാനസിക ലോകം. ഇന്നത്തെ മാനസിക ലോകം ഇവിടെ പൂർണ്ണമാകും.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
3: എൻ്റെ പേര് ഷഹനാസ്. ഞാൻ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴയിൽ 16th batch MSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ എൻ്റെ കൽബിലെ ആ ഒരു ഗാനം എൻ്റെ ഭർത്താവായ റിംഷിദ് റഹ്മാന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എന്റെ പേര് രാഖി എന്നാണ്. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MS നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് മഴവില്ല എന്ന സിനിമയിലെ പൊന്നോല തുമ്പിൽ എന്ന പാട്ടാണ്. അത് ഞാൻ എന്റെ കൂട്ടുകാരുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ആതിര. ഞാൻ ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അനാർക്കലി എന്ന് പറഞ്ഞ മൂവിയിലെ വാനം ചായ എന്ന് പറഞ്ഞ പാട്ടാണ്. ആ പാട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടി.

എൻ്റെ പേര് ആലിസ്. ഞാൻ തിരുവനന്തപുരം മാർബസീലിസ് എഞ്ചിനീയറിംഗ് കോളേജിലെയാണ്. ഞങ്ങൾക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനുമായിട്ട് ചൂളം മേടിച്ച് കറങ്ങി നടക്കാൻ എന്ന പാട്ട്.

ഞാൻ ഇന്ദു, മാർ ബസേലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അല്ലിയിളം പൂവോ. അത് ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് എൻ്റെ അച്ഛനെ വളരെയധികം ഓർമ്മ വരുന്ന ഒരു പാട്ടാണ്. ഇന്ന് എൻ്റെ അച്ഛൻ മരിച്ച ദിവസമാണ്. ഞാൻ അദ്ദേഹത്തെ വളരെയധികം ഓർക്കുന്ന ഒരു ദിവസമാണ്. സന്തോഷത്തോടെയാണ് ഓർക്കുന്നതെങ്കിലും ചിലപ്പോൾ സങ്കടവും വരാറുണ്ട്. താങ്ക് യു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് കൃഷ്ണ, ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തുനിന്നാണ്. എനിക്ക് ഇന്ന് റേഡിയോയുടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ദൂരക്കിഴക്ക് ഒതുക്കും എന്ന പാട്ടാണ്. ചിത്ര മൂവിയിലെ MG ശ്രീകുമാർ ആലപിച്ച പാട്ടാണിത്.

എൻ്റെ പേര് ഡോക്ടർ എസ് ഉഷ കുമാരി. ഞാൻ മാർബസീലിസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു. മഞ്ഞൽ വിരിഞ്ഞ പൂക്കളിലെ എസ് ജാനകി പാടിയ മിഴിയോരം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പുരസ്കാര ഗീതങ്ങൾ, മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ
2: 2022 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം റഫീഖ് അഹമ്മദിനായിരുന്നു. വിഡ്ഢികളുടെ മാഷ് എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. സംഗീതം ബിജിപാൽ. കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം.

2022-ലെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രനായിരുന്നു. 19-ാം നൂറ്റാണ്ട്, ആയിഷ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ആയിഷയിലെ ഗാനരചന നിർവഹിച്ചത് ബി കെ ഹരിനാരായണനായിരുന്നു. ശ്രേയാ ഘോഷാൽ ആലപിച്ച ഗാനം കേൾക്കാം.

2022 മികച്ച ഗായകൻ കപിൽ കപിലനും മികച്ച ഗായിക മൃദുല വാര്യറും ആയിരുന്നു. 19-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു മൃദുല വാര്യർക്ക് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് M. ജയചന്ദ്രൻ. മയിൽപീലി എന്ന പാട്ട് കേൾക്കാം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
1: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സപ്പ് ഗാനത്തിൽ കേട്ടത് നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നാം പലപ്പോഴും സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി കുട്ടികളെ എക്കിലപ്പെടുത്താറുണ്ട്. കുഞ്ഞുങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവർ അത് ആസ്വദിക്കുകയാണെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ഈ ചിരിയുടെ പിന്നിലെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കുമ്പോൾ നാം ഞെട്ടിപ്പോകും. ഇക്കിളിപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ചിരി എന്നത് സന്തോഷത്തിന്റെ അടയാളമല്ല, മറിച്ച് ശരീരത്തിന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ്. സാധാരണ കളികളെക്കാൾ 2 മുതൽ 4 മടങ്ങ് വരെ വേഗത്തിലാണ് ഇക്കിളിപ്പെടുത്തുമ്പോൾ ശരീരം സമ്മർദ്ദത്തോട് പ്രതികരിക്കുന്നത്. നമ്മുടെ മനസ്സറിയുന്നതിന് മുൻപേ ശരീരം പ്രതികരിച്ചു തുടങ്ങുന്ന ഒരു പ്രക്രിയയാണിത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇക്കിളിപ്പെടുത്തുമ്പോൾ തലച്ചോറിലെ റൊളാണ്ടിക് ഒപ്പർക്കുലം എന്ന ഭാഗമാണ് ചിരിയെ നിയന്ത്രിക്കുന്നത്. ഇതേസമയം തന്നെ ഭയത്തെയും പ്രതിരോധത്തെയും നിയന്ത്രിക്കുന്ന ഹൈപ്പോതലാമസും സജീവമാകുന്നു. അതായത് കുഞ്ഞു ചിരിക്കുമ്പോഴും അവരുടെ ശരീരം ഒരു ഭീഷണിയെ നേരിടുന്നത് പോലെയാണ് പ്രതികരിക്കുന്നത്. ഇത് ഒരു അനൈച്ഛികമായ റിഫ്ലക്സ് മാത്രമാണ്. അതുകൊണ്ടാണ് കരയുന്ന കുഞ്ഞിനെ ഇക്കിളിപ്പെടുത്തിയാൽ പോലും അവർ ചിരിച്ചു പോകുന്നത്. ഈ ചിരി അവരുടെ മനസ്സിന്റെ സന്തോഷത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ്. കുഞ്ഞ് അകമേ അസ്വസ്ഥനാണെങ്കിലും ശരീരം ചിരിക്കാൻ നിർബന്ധിക്കുന്നു. ഈ സമയത്ത് കുഞ്ഞ് നിർത്തൂ എന്ന് പറയുകയും ഒപ്പം ചിരിക്കുകയും ചെയ്യുമ്പോൾ മുതിർന്നവർ പലപ്പോഴും തെറ്റായ സന്ദേശമാണ് സ്വീകരിക്കുന്നത്. ആ കുട്ടി കളി ആസ്വദിക്കുകയാണെന്ന് നാം വിചാരിക്കുന്നു. ഇവിടെയാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. തന്റെ വാക്കുകളെക്കാൾ പ്രാധാന്യം മുതിർന്നവർ നൽകുന്നത് തന്റെ ശരീരത്തിന്റെ പ്രതികരണത്തിനാണെന്ന് കുട്ടി പഠിക്കുന്നു. ഇത് അവരുടെ ശരീരത്തെക്കുറിച്ചും അതിർവരമ്പുകളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടിനെ തകർക്കുന്നു. തന്റെ വേണ്ട എന്ന വാക്ക് കളിക്കിടയിൽ പോലും അവഗണിക്കപ്പെടുമ്പോൾ സ്വന്തം ശരീരത്തിന് മേലുള്ള അധികാരം തനിക്കില്ലെന്ന് കുട്ടി ഉപബോധ മനസ്സിൽ ഉറപ്പിക്കുന്നു. താൻ ആസ്വദിക്കുന്നില്ല എന്ന് പറഞ്ഞാലും മറ്റൊരാൾക്ക് തന്റെ ശരീരത്തിൽ ഇടപെടാമെന്ന തെറ്റായ ധാരണ ഇത് നൽകുന്നു. പിൽക്കാലത്ത് മറ്റ് പല സാഹചര്യങ്ങളിലും സ്വന്തം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ അവർക്ക് പ്രയാസം തോന്നാൻ ഇത് കാരണമായേക്കാം. ഒരാൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെയാണെന്ന് കുട്ടികൾക്ക് അനുഭവവേദ്യമാകേണ്ടത് ഇത്തരം കളികളിലൂടെയാണ്. കുട്ടികളുടെ നാഡീവ്യൂഹം വളരെ സെൻസിറ്റീവാണ്. അമിതമായ ഉത്തേജനം അവരിൽ വലിയ രീതിയിലുള്ള പിരിമുറുക്കമുണ്ടാക്കുന്നു. ഇക്കിളിപ്പെടുത്തുമ്പോൾ ശ്വാസം മുട്ടുന്ന അനുഭവമോ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയോ ഉണ്ടാകുന്നത് കുട്ടികളിൽ നിസ്സഹായതയും ഭയവും ജനിപ്പിക്കുന്നു. ഇത് ശാരീരികമായ സ്പർശനത്തോടുള്ള അവരുടെ സമീപനത്തെ തന്നെ മാറ്റിയേക്കാം. സ്നേഹമെന്നത് ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. കളിയിലാണെങ്കിൽ പോലും ഒരു കുട്ടി മതി എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അത് നിർത്തുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. ഇക്കിളിപ്പെടുത്തുന്നത് അമിതമായി വേദനയുണ്ടാക്കുന്ന ഒന്നായി പലപ്പോഴും കുട്ടികൾക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ അത് തുറന്നു പറയാൻ അവർക്ക് കഴിയാതെ വരുന്നു. ചിരിയുടെ മറവിൽ ഈ വേദന ഒളിഞ്ഞു നിൽക്കുന്നു. ഇത് കുട്ടികളിൽ മാനസികമായ വലിയൊരു സമ്മർദ്ദത്തിന് കാരണമാകും. തന്റെ ശബ്ദത്തിന് കരുത്തുണ്ടെന്നും തന്റെ അതിരുകളെ മുതിർന്നവർ ബഹുമാനിക്കുന്നുണ്ടെന്നും കുട്ടി തിരിച്ചറിയുന്നത് ഇത്തരം നിമിഷങ്ങളിലൂടെയാണ്. നിന്റെ ശരീരം നിന്റേതാണെന്ന വലിയ പാഠം നൽകാൻ ഇക്കിളിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുന്നത് വഴി നമുക്ക് സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ ഇതൊരു തമാശയായി മാത്രമാണ് കാണുന്നത്. എന്നാൽ ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടുന്നത് അവരുടെ പൂർണ്ണമായ സമ്മതത്തോടെ ആയിരിക്കണം. കളിചിരികൾക്കിടയിലും അവരുടെ മനോഭാവത്തെ മാനിക്കണം. ഇത് അവരെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റും. സ്നേഹപ്രകടനങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. കെട്ടിപ്പിടിക്കുന്നതും മുടിയിൽ തലോടുന്നതും കഥകൾ പറയുന്നതുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇക്കിളിപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സുരക്ഷിതത്വവും സന്തോഷവും ഇത്തരം ഇടപെടലുകൾ നൽകും. മാതാപിതാക്കൾക്ക് ഈ വിഷയത്തിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കളികൾ എപ്പോഴും കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം. ഇക്കിളിപ്പെടുത്തുമ്പോൾ കുഞ്ഞ് ചിരിക്കുന്നുണ്ടോ എന്നല്ല, അവർ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കുട്ടിക്ക് അസ്വസ്ഥത തോന്നുന്നു എന്ന് കണ്ടാൽ ഉടൻ പിന്മാറണം. ഇത് അവരിൽ വലിയൊരു ആശ്വാസം സൃഷ്ടിക്കും. മുതിർന്നവർ തന്നെ സംരക്ഷിക്കാനുണ്ടെന്നും തന്റെ വാക്കുകൾക്ക് അവർ വില നൽകുന്നുണ്ടെന്നും ആ കുട്ടി തിരിച്ചറിയും. ഈ തിരിച്ചറിവാണ് പക്വതയുള്ള ഒരു വ്യക്തിത്വത്തിന് അടിസ്ഥാനം. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ കുട്ടിയുമായുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാൻ അവരുടെ ഓരോ വികാരത്തെയും മാനിക്കുക. കളിചിരികൾക്കിടയിലും സ്നേഹത്തിന്റെ ആഴം അവർ തൊട്ടറിയട്ടെ. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ അവർക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു നാളേക്ക് വേണ്ടി അവരെ നമുക്ക് സജ്ജരാക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്നും മനോഹരമായിരിക്കണം. അവിടെ ഭയത്തിനോ നിസ്സഹായതയ്ക്കോ സ്ഥാനമുണ്ടാകരുത്. ഇക്കിളിപ്പെടുത്തുന്നത് പോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ഭാവി ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം. ബഹുമാനത്തോടെയും കരുതലോടെയും നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്താം. ആ സ്നേഹത്തിന്റെ തണലിൽ അവർ കരുത്തുള്ളവരായി വളരട്ടെ. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സ്നേഹം കൊണ്ട് ഒരു പ്രതിരോധ കവചം തീർക്കാം. സമാധാനപൂർണമായൊരു നാളേക്ക് വേണ്ടി നമുക്കൊന്നിച്ച് നീങ്ങാം. ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടാൻ അർഹനാണ്. ആ സ്നേഹം അവർക്ക് നിർബാധികമായി നൽകാം. വീടുകൾ സമാധാനത്തിന്റെ തുരുത്തുകളായി മാറട്ടെ. അവിടെ സ്നേഹമെന്നും നിറഞ്ഞു നിൽക്കട്ടെ. സമാധാനപൂർണമായ ഒരു പ്രഭാതത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൈപിടിച്ച് നടത്താം.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് 4 മണിക്കാറ്റിന്റെ വിശേഷങ്ങൾ കേൾക്കാം. നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പാതയോരങ്ങൾ മലിനമാക്കപ്പെടുന്ന കാലത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ജനകീയ ഇടപെടലിലൂടെ ശ്രദ്ധേയമായ ഇടമാണ് കോട്ടയം തിരുവഞ്ചൂരിലെ 4 മണിക്കാറ്റ്. റോഡരികിലെ കാടുപിടിച്ചുകിടന്ന പ്രദേശം എങ്ങനെ ഒരു നാടിന്റെ സാംസ്കാരിക സിരയാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. മണർക്കാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിലെ മാലിന്യ കൂമ്പാരമായിരുന്ന പാതയോരം വൃത്തിയാക്കി അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ഇരിപ്പിടങ്ങൾ ഒരുക്കാനുമുള്ള തിരുവഞ്ചൂർ നിവാസികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആഗ്രഹത്തിൽ നിന്നാണ് 4 മണിക്കാറ്റ് ജനിക്കുന്നത്. മണർക്കാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ തിരുവഞ്ചൂരിന് സമീപമുള്ള ഈ പ്രദേശം ഒരു കാലത്ത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കിലോമീറ്ററുകളോളം നീളത്തിൽ പാതയോരത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുകയും ചെയ്തിരുന്നു. ഇതിനൊരു മാറ്റം വരുത്താനായി തിരുവഞ്ചൂരിലെ നാട്ടുകാർ ഒത്തുചേർന്നു. 2011 ഈ പച്ചത്തുരുത്ത് ഔദ്യോഗികമായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. നാട്ടുനന്മയുടെയും ഒത്തൊരുമയുടെയും അടയാളമായി ഈ പ്രദേശം ഇന്ന് മാറിയിരിക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമായി തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വേനൽ ചൂടിലും ഇവിടുത്തെ കാറ്റേൽക്കാൻ അനേകർ എത്താറുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകളുടെയും പ്രാദേശിക കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ലഭിക്കുന്ന ശുദ്ധമായ നാടൻ ആഹാര പദാർത്ഥങ്ങൾ ഇവിടുത്തെ സവിശേഷതയാണ്. കപ്പയും മീൻകറിയും മുതൽ ചുക്കുകാപ്പി വരെ ഇവിടെ ലഭ്യമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന ഈ ഇടം പ്ലാസ്റ്റിക് രഹിതമായി നിലനിർത്താൻ അധികൃതരും സന്ദർശകരും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. വൈകുന്നേരങ്ങളിൽ പാട്ടും കവിതയും സൗഹൃദ സംഭാഷണങ്ങളുമായി ഒത്തുചേരുന്ന പ്രാദേശിക കലാകാരന്മാരുടെ ഒരു സാംസ്കാരിക ഇടം കൂടിയാണിത്. 4 മണിക്കാറ്റ് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് ഒരു ജനകീയ കൂട്ടായ്മയുടെ വിജയഗാഥയാണ്. പുളിയറക്കോണത്തെ മിയാവാക്കി വനം പോലെ പരിമിതമായ സാഹചര്യങ്ങളെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്ന് 4 മണിക്കാറ്റും നമ്മെ പഠിപ്പിക്കുന്നു. യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരേപോലെ വിശ്രമിക്കാനും സംവദിക്കാനുമുള്ള ഒരു ഹരിത ഇടം എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ അമിത സഹായമില്ലാതെ

0: നാട്ടുകാർ സ്വന്തം നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്ന മികച്ച ടൂറിസം മാതൃകയായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. പാതയോരങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ ഈ കൂട്ടായ്മ കാട്ടിയ താൽപര്യം പരിഗണിച്ച് വിവിധ പരിസ്ഥിതി സംഘടനകളുടെ അവാർഡുകൾ ഇതിന് ലഭിച്ചിട്ടുണ്ട്. റോഡരികിലെ കാടുപിടിച്ചു കിടന്ന പ്രദേശം ഏറ്റവും ദൈർഘ്യമുള്ള പാതയോര പാർക്കായി മാറ്റിയെടുത്തതിന് 4 മണിക്കാറ്റിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രാമീണ പാതയോരം ഒരു പുതിയ അനുഭവമായിരിക്കും നൽകുക.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും നാട്ടുമൊഴികളും നാടകങ്ങളുമായി സാഹിത്യ സല്ലാപം കണ്ണാന്തളി എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ. സാംസ്കാരിക സായാഹ്നങ്ങളുടെ സാർത്ഥകത, എഴുത്തുകാരുടെ വർത്തമാനങ്ങൾ, ഗൃഹാതുരമായ ഓർമ്മകളിലേക്കുള്ള മടക്കങ്ങൾ, മന്ദഹാസ ചാരുതയോടെ കേട്ടിരിക്കാം ഇത്തിരി നേരം കണ്ണാന്തളി എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: രഥം എന്നത് ഒരു മൊഴി രീതിയാണ്. അച്ചുതണ്ട്, ചക്രങ്ങൾ, തേർത്തട്ട്, തണ്ട് മുതലായ രഥങ്ങൾക്കെല്ലാം കൂടി അവ ഒരു പ്രത്യേക ഇണക്കത്തിൽ ചേർത്താൽ പറയുന്ന ഒരു പേര്. ഓരോന്നും വെവ്വേറെ എടുത്ത് പരിശോധിച്ചാൽ കേവലമായ രഥം ഇല്ലെന്നറിയാം. അതുപോലെ തന്നെ വീട്, മുഷ്ടി മുതലായവ നിയതമായ സംബന്ധം കൊണ്ട് മാത്രമാണ് രഥം, വീട്, മുഷ്ടി തുടങ്ങിയ പൊരുളുകൾക്ക് നിലനിൽപ്പ് കൈവരുന്നത്. അതുപോലെ തന്നെയാണ് ജീവി, അഹം തുടങ്ങിയവ സങ്കരങ്ങളുടെ ആകെ തുകയാണവ. കേവലമായ അർത്ഥത്തിൽ ഇവയെ കാണാൻ കഴിയില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉള്ളത് നാമരൂപങ്ങൾ മാത്രം. തൈരിന് പാല് എന്ന പൂർവാവസ്ഥയുണ്ട്, അതുപോലെ പൊരുളിനെല്ലാം പൂർവാവസ്ഥയുണ്ട്. ഒരു ജൈവ വസ്തു നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ന്യൂനസത്യമാണ്. അതിനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ മറികടക്കലാണ്. അതിനാലാണ് ബുദ്ധ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്, ഭിക്ഷുക്കളെ, രണ്ട് നിന്ദങ്ങളുണ്ട്, ഒന്ന് ന്യൂനസത്യം, മറ്റൊന്ന് സത്യാതീതം. ബുദ്ധിമാൻ സത്യം അറിയുന്നു. ചിലർ സത്യത്തിലെത്താത്തത് എന്തുകൊണ്ട്? ബുദ്ധിമാൻ സത്യം അറിയുന്നു. ചിലർ സത്യത്തിലെത്താത്തത് എന്തുകൊണ്ട്? ഭവത്തിൽ അഭിരമിക്കുന്നവരിൽ ഭവനിർവൃതിയെക്കുറിച്ചുള്ള ചിന്തകളെ സ്വാഗതം ചെയ്യുന്നു. ശരീരം നശിക്കുമ്പോൾ അഹം നശിക്കുന്നു. മരണാന്തരം നിലനിൽപ്പില്ല എന്ന് കരുതുന്നു. ഇവർ സത്യത്തെ മറികടക്കുന്നു. ബുദ്ധിമാന്മാർ എല്ലാം ഉള്ളതുപോലെ അറിയുന്നു. അവർ ഉദാസീനതയ്ക്കുള്ള പാതയിലാണ്. അവർ പ്രതിപത്തി ഇല്ലായ്മകളിലേക്ക്, നിർവൃതിയിലേക്കുള്ള പാതയിലാണ്. അവർ ബുദ്ധിമാന്മാർ. അവർ സത്യമറിയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂലൈ 13-ന്റെ തട്ടകത്തിലാണ്. 1949 ജൂലൈ 13. കമ്മ്യൂണിസം എന്ന കുപ്രസിദ്ധ സിദ്ധാന്തം തികച്ചും പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അന്തിമമായി അത് എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങളെയും സമ്പത്തിനെയും സ്വകാര്യ സ്വത്തിനെയും സമൂഹത്തെ തന്നെയും ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോപ്പ് പയസ് 12 കമ്മ്യൂണിസ്റ്റുകാരായ കത്തോലിക്കാരെയെല്ലാം മതഭ്രഷ്ടരാക്കിയിരിക്കുന്നു. അന്ന് അദ്ദേഹം ചിന്തിച്ചുകൂടിയില്ല മതം മനുഷ്യൻ അറബിക്കടലിൽ കളയുമെന്ന്. 1954 ജൂലൈ 13. ആധുനിക ചിത്രകലയിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ഫെമിനിസ്റ്റ് പ്രതീകമായിരുന്ന ഫ്രിദ കാലോ എന്ന മെക്സിക്കൻ ചിത്രകാരി 47-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞിരിക്കുന്നു. 1954 ജൂലൈ 13. ഇൻഡോ ചൈനയിൽ ഫ്രാൻസും വിയറ്റ്നാമുമായി തുടർന്നു വന്ന സംഘർഷത്തിന് അയവ് വരുത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ചർച്ചകളുടെ ഫലമായി വിയറ്റ്നാം 2 വിഭജിക്കപ്പെട്ടിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്കെങ്ങനെയാണ് കഴിയുന്നത്? സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം അമിത് കുമാർ പാടിയ ഗാനം കേൾക്കാം.

0: ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കൽപ്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല.
1: സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിന്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എന്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്. സാന്ധ്യരാഗങ്ങളിൽ ഇനി ഭൂപൻ ഹസാരിക പാടുന്നു.

0: മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ, അഗാധമായ ഇരുട്ടുമായി രാത്രി എത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ടു പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം മുഹമ്മദ് റാഫി ആലപിച്ച ഗാനം.

0: രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. മൂന്ന് മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺഫറൻസ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഡി പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി ക്യാബിനറ്റ് പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിനെ 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് ആ കമ്മിറ്റി വെച്ചത്.
0: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSC അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും കെ എസ് ഇ ബി വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്

0: ക്ഷേത്രത്തിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴി തെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
1: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ത്യരാഗങ്ങൾ.
3: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിന്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റുകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങളിൽ ഇനി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നു പോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിൻ്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമന്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതലുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിന്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ആശാ ഭോസ്ലെ പാടിയ ഗാനം.

0: സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്ത് വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിന്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൌഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിന്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി മുകേഷ് ആലപിച്ച ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ വിശദമായി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സൈബർ സുരക്ഷ, അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെറ്റ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13 ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
1: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തരമേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി $232 ബില്യൺ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പിയാഡിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ ഐടി കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBGRAMG പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്ര സംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണ്ണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
0: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 വിജയ ലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധ സേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യ്ക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് ഡെന്നിസ് ജോസഫ് സംസാരിക്കുന്നത് കേൾക്കാം.

അന്തരിച്ച പ്രശസ്ത ചലച്ചിത്രകാരൻ പത്മരാജൻ പപ്പേട്ടൻ ഞങ്ങളൊക്കെ വിളിക്കുക. അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാലത്തെ എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നത് തുടർക്കഥയുമായിട്ട് ബന്ധപ്പെട്ട ആണ്. അതായത് തുടർക്കഥയായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ

0: പത്രത്തിലൊക്കെ വായിക്കുമായിരുന്നു. പത്മരാജൻ ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉയർന്നു വന്നു. അതിൻ്റെ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ നോവലുകളും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാതൃഭൂമിയിൽ അദ്ദേഹം പെരുവഴിയമ്പലം എന്ന് പറയുന്ന ഒരു നോവലറ്റ് എഴുതുന്ന സമയത്ത് ഞാൻ സീരിയലൈസ് ചെയ്ത് വരുന്ന കാലത്തെ, ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ ഞാനത് വായിക്കുന്നുണ്ട്. പിന്നീടത് എൻ്റെ അങ്കിൾ പ്രേംപ്രകാശ് അത് സിനിമയാക്കി, പത്മരാജൻ ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയായി തീർന്നു. അത് അതിൻ്റെ പ്രിവ്യൂ കോട്ടയത്ത് ആനന്ദ് തിയേറ്ററിലാണ് നടത്തി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനന്ന് പഠിക്കുകയാണ്. എന്നെയും പ്രേംപ്രകാശ് ചങ്കരേച്ചർ പാപ്പിനെന്ന് വിളിക്കുക, അദ്ദേഹം എന്നെയും വിളിച്ചിരുന്നു എൻ്റെ പ്രിവ്യൂവിന്. അതിൻ്റെ പ്രിവ്യൂവിന് പോയി. അപ്പം എനിക്ക് അന്ന് പത്മരാജനോടുള്ള ആരാധന മറ്റാരേക്കാളും മുകളിൽ. അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിച്ചും, പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് എഴുതുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഭരതൻ ഡയറക്റ്റ് ചെയ്യുന്ന പ്രയാണമാണ്. ലക്ഷ്മി മോഹൻ അഭിനയിച്ച, കൊട്ടാരക്കര ശ്രീധരൻ അഭിനയിച്ച പ്രയാണം. തകര കഴിഞ്ഞാൽ പിന്നീട് ഇതായി ഇവിടെ വരെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസംഖ്യം തിരക്കഥ എഴുതിയ സിനിമകളിലൂടെ മലയാളത്തിൻ്റെ ഒരു തിരക്കഥ മേഖല, അല്ലെ ഒരു കഥാമേഖലയുടെയും തിരക്കഥാ രചനയിലൂടെ ഉള്ള തിരക്കഥാ രചനയുടെ ഒരു ചില പ്രത്യേക സങ്കേതങ്ങളിലൂടെ ഒരു മൗലികമായ മാറ്റം വരുത്തിയ രണ്ട് മനുഷ്യനാണ് പത്മരാജനും എം ടി. അപ്പം എനിക്ക് ഒരു ഞാൻ അന്നും ഇന്നും മലയാളം കണ്ട ഏറ്റവും മികച്ച റൈറ്റേഴ്സ് ഇവരാണെന്ന് വിശ്വസിക്കുന്ന, തിരക്കഥാകൃത്തുകൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ നാളാണ്. ഇതല്ലാതെ വ്യവസ്ഥാപിത തിരക്കഥാകൃത്തുകളല്ലാതെ തന്നെ മികച്ച തിരക്കഥ എഴുതിയ ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥകളിലൊന്നാണ് അദ്ദേഹം എഴുതിയ ഭാർഗവി നിലയം. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പല വലിയ റൈറ്റർമാരും എഴുതി പരാജയപ്പെട്ടടുത്ത് ബഷീർ അവിടെയും വിജയിച്ച ആളാണ് പറഞ്ഞു വന്ന്. അപ്പോൾ ആ കാലം മുതൽ ഈ പെരുവഴിയമ്പലത്തിൻ്റെ പ്രിവ്യൂവിന് ആനന്ദ് തിയേറ്ററിൽ എല്ലാവരും പത്മരാജൻ ഒരു കൈ കൊടുത്ത് കൊടുത്തിൽ ഞാനും ഒരു കൈ കൊടുത്തു. അതും വലിയൊരു കാര്യമായിട്ട് ഞാൻ കോളേജിലൊക്കെ നടന്ന് പറയുകയൊക്കെ ചെയ്ത് ഓർക്കുന്നുണ്ട്. ആ കാലം മുതൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ആരാധന ഭയങ്കരമാണ്. പിന്നീട് ഞാനും സിനിമയിൽ എത്തിപ്പെടുകയും പല വേദിയിലും വെച്ച് എനിക്ക് തോന്നുന്നു മനുവെങ്കിളിൻ്റെ സ്വിച്ച് ഓൺ, ഞങ്ങൾ സ്വിച്ച് ഓൺ മീൻസ് എൻ്റെ ഷൂട്ടിംഗ് സ്വിച്ച് ഓൺ ട്രിവാൻഡ്രത്ത് ശാന്തി വുഡ്ലാൻഡ്സ് എന്ന് പറയുന്ന, ഇപ്പോൾ അത് ഹോട്ടലില്ല, വേറെന്തോ പേരിലാണ്. ശാന്തി വുഡ്ലാൻഡ്സ് എന്ന ഹോട്ടലിൽ വെച്ചിട്ടാണ് എൻ്റെ ഒരു മനുവെങ്കിളിൻ്റെ സ്വിച്ച് ഓണൊക്കെ നടക്കുന്നത്. ഇപ്പോൾ പയ്യട്ടനും കെ ജി ജോർജ് സാറും കാനം രാജേന്ദ്രൻ സാറും ഇവർ മൂന്ന് പേരുമാണ് വന്നിരുന്നത്. ഒരാൾ ക്ലബ് പിടിച്ചു, ഒരാൾ സ്വിച്ച് ഓൺ തരുന്നത്. അങ്ങനെ അന്ന് പപ്പേട്ടനുമായിട്ടും ഞാനുമായിട്ടും പിന്നീട് മദ്രാസിൽ ഇപ്പോഴും പല സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് കാണുകയും ഞാനതുമായിട്ട് സംസാരിക്കുകയും, അത് ഞാനുമായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ സിനിമയിൽ അദ്ദേഹത്തെ അഭിനയിക്കാൻ പോലും വിളിക്കുന്ന ഒരു ബന്ധം എനിക്കുണ്ടായി. ഞാൻ ഒരു ഒരു ബഹുമാനം കലർന്ന ഒരു അടുപ്പവും അകൽച്ചയും ഞാൻ എപ്പോഴും വെച്ചിരുന്നു. കാരണം പത്മരാജൻ എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് എല്ലാ അർത്ഥത്തിലും ബോധവാനായ മനുഷ്യനാണ് ഞാൻ. അദ്ദേഹം, അതായത് എനിക്ക് തുല്യതലയിൽ നിന്ന് കളിപ്പിളയാക്കാവുന്ന ഒരാളല്ല പപ്പേട്ടനെന്ന് ഉത്തമം ബോധ്യമുണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം, ഞാൻ പലപ്പോഴും പപ്പേട്ടനോട് ചോദിച്ചിട്ടുണ്ട്, പപ്പേട്ട എനിക്കൊരു തിരക്കഥ എഴുതിത്തരാൻ പറ്റുമോ? അത് പുള്ളി നിനക്ക് എന്തിനാ, നിനക്ക് എഴുതാനറിയാമല്ലോ. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് ചുമ്മാ തോന്നുന്നതാണ്, എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ തുടർക്കഥയുടെ റെക്കോർഡിങ് നടക്കുകയാണ്, പാട്ടിൻ്റെ റെക്കോർഡിങ്. റെക്കോർഡിങ് കഴിഞ്ഞ് ഞാനും എൻ്റെ അസിസ്റ്റൻസും ക്യാമറാമാനും എല്ലാം കൂടെ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകും. ഊട്ടിയിലാണ് ഷൂട്ടിംഗ്. അപ്പോൾ ഒരു ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ ഒരു അഞ്ചാറ് ദിവസം മുമ്പേ ഞങ്ങൾ പോകും. കുറച്ച് പോർഷൻസ് ഒന്ന് എഴുതാനും വായിക്കാനുണ്ട്. പല്ലിശ്ശേരിയുണ്ട് കൂടെ. അപ്പോൾ പാട്ടുകൾ, ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ പാട്ടുകളുടെ റെക്കോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ഒരു പിറ്റേ ദിവസം വൈകിട്ടത്തെ ട്രെയിനിന് ഞങ്ങൾ ഊട്ടിയിൽ പോകാൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തെല്ലാം റെഡി ആയിരിക്കണം. അങ്ങനെ ഞാൻ വെറുതെ ഒരു ദിവസം രാവിലെ എഴുന്നിട്ട് വുഡ്ലാൻഡ്സിൻ്റെ ജനലിലൂടെ ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പം ഒരു ബർമോഡയൊക്കെ ഇട്ട് ഒരു ഒരു ജോഗിങ്ങിനുള്ള ക്യാൻവാസ് ഷൂവും ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് പപ്പേട്ടനും ഏതാണ്ട് അതേ വേഷത്തിൽ, അന്ന് പപ്പേട്ടൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും പപ്പേട്ടൻ്റെ സന്തത സഹചാരിയുമാണ് ഇന്നത്തെ ഡയറക്ടർ ജോഷി മാത്യു, ഇവർ രണ്ടുപേരെ ഞാൻ ജന്മത്ത് പ്രതീക്ഷിക്കാത്തതാണ്. ഈ ഈ ബർമോഡയും ടീഷർട്ടും ജോഗിങ്ങിനുള്ള ക്യാൻവാസ് ഷൂ ഇട്ട് ഇവർ രണ്ടുപേരും കൂടെ ഓട്ടവുമല്ല നടപ്പുമല്ല എന്നുള്ള മട്ടിൽ അവർ ഏതോ ഒരു ജോഗിങ് കഴിഞ്ഞ് വെളുപ്പിനെ വരികയാണ്. നോക്കിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത റൂമിലുണ്ട് ഇത്രയും. അങ്ങനെ ഞങ്ങൾ നാലഞ്ച് ദിവസം തൊട്ടടുത്ത മുറികളിലുണ്ടായിട്ടും അറിയുന്നില്ല. കാരണം ഞാൻ റെക്കോർഡിങ്ങിന് വേണ്ടി വെളുപ്പിനെ പോകും, രാത്രി വൈകി വരും. അപ്പോൾ ഇവർ വരുന്നില്ല. ഇവരിവരുടെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലാണ്. അപ്പം ഞാൻ പപ്പേട്ടനെ രാവിലെ കണ്ടു. പപ്പേട്ടനും ഞാനും ജോഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു ഞാൻ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് മുറി വീട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അന്ന് വൈകിട്ടത്തെ ട്രെയിൻ, സോറി പിറ്റേ ദിവസമല്ല, അന്ന് വൈകിട്ടത്തെ ട്രെയിൻ എനിക്ക് പോകേണ്ടതാണ്. അപ്പോൾ പപ്പേട്ടനിങ്ങനെ, എനിക്കറിയാം ഈ പപ്പേട്ടൻ്റെ ഈ ഗന്ധർവൻ എന്ന് പറയുന്ന കഥയെക്കുറിച്ചും അതിൻ്റെ സീനുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് ഞാൻ വളരെ ബോധവാനാണ്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ച് സംസാരിച്ചു വന്നപ്പോൾ ഇങ്ങനെ പപ്പേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ കണ്ടത് നന്നായി. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഇങ്ങനെ ദിവസങ്ങളോളം ആവർത്തിച്ച് കണ്ട് എഡിറ്റ് ചെയ്ത് റീഎഡിറ്റ് ചെയ്ത് റീഡിറ്റ് ചെയ്ത് റീഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ഒരു ലെങ്തിൻ്റെ ഒരു നീളത്തിൻ്റെ ഒരു പ്രശ്നം ആ സിനിമയിലേക്കുണ്ടോ? വളരെ രസകരമായിരിക്കുന്നു. എന്നാലും ഇത് വേറൊരാൾ കണ്ടിട്ടൊരു അഭിപ്രായം ഒന്നും ഒരു ഒരു ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ ചോദിക്കാനിപ്പം നമുക്കിപ്പോൾ ആരും ഇവിടെ ഇല്ല. ഇതേ അവസ്ഥ എനിക്കത് മനസ്സിലായി. കാരണം ഇതേ അവസ്ഥ പണ്ട് ഞാനും ജോഷിയും ന്യൂഡൽഹിയുടെ കാര്യത്തിൽ ഞാനും ജോഷിയും അനുഭവിച്ചാണ്. ഇത് ഞങ്ങൾ മൂന്നുപേരിരുന്ന് കൊള്ളാമെന്ന് പറയും, മറ്റുള്ളവർക്ക് ഇതങ്ങനെ തോന്നുകയും ചെയ്യുമോ? അത് അങ്ങനെ പപ്പേട്ടൻ പറഞ്ഞു, ഇന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് ഫുൾ എഡിറ്റിംഗ് കഴിയും, നിനക്ക് മാത്രം രഹസ്യമായിട്ട് വന്നൊന്ന് കാണാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ പപ്പേട്ടാ, ഞാൻ ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിന് പോവും, അല്ല നിനക്ക് രണ്ട് ദിവസം നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല, കാരണം ഈ പല്ലിശ്ശേരിയാണ്, സ്ക്രിപ്റ്റ് പുതിയ ആളാണ്, സ്ക്രിപ്റ്റ് ഇപ്പോൾ തീർന്നിട്ടില്ല, അവിടെ ലൊക്കേഷൻ തുടങ്ങി ഒന്നും ആയിട്ടില്ല, ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ പപ്പേട്ടനും ഒരുപാട് പപ്പേട്ടനും ജോഷിയും നിർബന്ധിച്ചിട്ടും എനിക്ക് അന്നത് കാണാൻ പറ്റാതെ പോയി. അത് അതിൻ്റെ ഡബിൾ പോസിറ്റീവ് കാണാൻ പറ്റാതെ പോയി. അതിനുശേഷം ഞങ്ങൾ ഊട്ടിയിലെത്തി, ഷൂട്ടിംഗ് തുടങ്ങി. ഏതാണ്ട് ഷൂട്ടിംഗ് തീരാറാകുന്ന ഒരു ഘട്ടത്തിലാണ് പപ്പേട്ടൻ മരിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, തുടർക്കഥ, ഞങ്ങൾ ഒരു ദിവസം ഷൂട്ടിംഗ് നിർത്തി വെച്ചു പപ്പേട്ടൻ മരിച്ചാന്ന്. ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം മരിച്ച വിവരം വന്ന് പറയുന്നത് വാഴൂർ ജോസ് എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ സുഹൃത്തും സിനിമയുടെ PR വാഴൂർ ജോസ് ആണ്. അന്ന് ഇങ്ങനെ അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഈ പടത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് തന്നെ, ഞാൻ ഗന്ധർവൻ്റെ പ്രൊമോഷനുമായിട്ട് തന്നെ കോഴിക്കോട് വന്നു. അപ്പോൾ അവിടെ വെച്ച് അറ്റാക്ക് വന്ന് മരിക്കുകയായിരുന്നു. അപ്പം ശരിക്കും ഈ ജോഗിങ്ങിൽ ഡ്രസ്സിൽ ഞാൻ അന്ന് കണ്ട സമയത്ത് അദ്ദേഹം അത്യാവശ്യ ലഹരികളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതെല്ലാം നിർത്തി, പോലെയെല്ലാം നിർത്തി, രാവിലെ കൃത്യസമയത്ത് എഴുന്നേറ്റുകയും ജോഗ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്മാർട്ടായ പേട്ടനാണ് ഞാൻ അന്ന് കണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു അപ്രതീക്ഷിത മരണം മലയാള സിനിമയും ഒന്നും പ്രതീക്ഷിച്ചല്ല മലയാള സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നു 50 വയസ്സിനൊക്കെ വളരെ മുമ്പ് മരിച്ചുപോയി പപ്പേട്ടൻ്റെ ഒരു പപ്പേട്ടനെ പോലെ ഒരു വലിയ ചലച്ചിത്രകാരിൽ നിന്ന് ലഭിക്കുമായിരുന്ന ക്രിയേറ്റീവ് ഔട്ട്പുട്ടിൻ്റെ ഒരു 30% പോലും നമുക്ക് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. MD കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. MGയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീ പിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

റേഡിയോ നാടകം വായനയുടെ വസന്തകാലം. കഥാപാത്രങ്ങൾ ഭരത്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന, വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന മുത്തച്ഛൻ. ലക്ഷ്മി. കളിച്ചും ചിരിച്ചും നടക്കുന്ന കൊച്ചുമകൾ. ഡിജിറ്റൽ ലോകത്തോട് താല്പര്യമുള്ള കുട്ടി. കൊച്ചനിയൻ ഭരത്തിന്റെ അയൽവാസി. ലളിത ജീവിതം നയിക്കുന്നയാൾ. വായനയോട് വലിയ താല്പര്യമില്ലാത്ത ഒരു സാധാരണക്കാരൻ.

0: ഓരോ വരിയും ഒരു ലോകം തുറക്കുന്നു. ഓരോ താളും പുതിയ കഥകൾ പറയുന്നു. അറിവിന്റെ ആഴക്കടലിൽ നീന്തി തുടിക്കാൻ വായനയോളം നല്ലൊരു തോണിയില്ല.
1: ഈ ഗെയിം നോക്ക്, സൂപ്പറാ.
0: എന്താ മോളെ, എപ്പോഴും ഈ സ്ക്രീനിൽ തന്നെയാണോ? കണ്ണൊക്കെ വേദനിക്കും.
1: മുത്തച്ഛ, ഇതിലെല്ലാം ഉണ്ട്, പാട്ട്, കഥ, കളികൾ. മുത്തച്ഛൻ ചുമ്മാ പുസ്തകവും നോക്കിക്കൊണ്ടിരുന്നു.
0: അങ്ങനെയല്ല മോളെ, പുസ്തകങ്ങളിൽ നിനക്ക് കാണാൻ കഴിയാത്ത ലോകങ്ങളുണ്ട്, കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളുണ്ട്, നമ്മുടെയൊക്കെ ഭാവനയ്ക്ക് ചിറകു നൽകുന്ന മാന്ത്രിക ലോകം അതിലുണ്ട്.
1: എനിക്ക് മനസ്സിലായില്ല മുത്തച്ഛ, അതെന്ത് ലോകം?
0: അതൊക്കെ നിനക്ക് പതുക്കെ മനസ്സിലാകും. ഒരു കാലമുണ്ടായിരുന്നു, വായനയായിരുന്നു ഞങ്ങളുടെ ലോകം. ഓരോ പുസ്തകശാലയും ഞങ്ങൾക്ക് സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു.
2: എന്താ ഭരത്തെ, വായിച്ചുകൊണ്ടിരിക്കുകയാണോ ഇപ്പോഴും? ഈ കുട്ടിയെയും ഇതൊക്കെ പഠിപ്പിക്കാൻ നോക്കുവാണോ? ഈ കാലത്ത് ആർക്കാ വായനയ്ക്കൊക്കെ നേരം? നീയേ പുസ്തകപ്പുഴു, അതിനെയും കൂടി വഴിതെറ്റിക്കല്ലേ.
0: നേരം കിട്ടാത്തതല്ല കൊച്ചനിയ, നേരം കണ്ടെത്താത്തതാണ്. വായനയൊരു ശീലമായാൽ പിന്നെ അതില്ലാതെ പറ്റില്ല, നിനക്കറിയാഞ്ഞിട്ടാണ്.
2: എല്ലാം വെറുതെയാ ഭരത്തെ. വായിക്കുന്ന സമയം കൊണ്ട് രണ്ടു പ്രാവിനെ വെടിവെച്ചിടാൻ നോക്ക്. ഉച്ചയ്ക്കുള്ള കൂട്ടാനായി. ഈ പിള്ളേരൊക്കെ ഇപ്പോൾ ഫോണിലും

0: ഇവിയിലുമ പുസ്തകമൊക്കെ അവരുടെ അലമാരയിൽ ഇരിക്കത്തേ ഉള്ളൂ.
1: അക്ഷരങ്ങൾ മൗനം ഭേദിക്കുമ്പോൾ മനസ്സിൽ വിരിയുന്നു പുതുവെളിച്ചം. പുസ്തകത്താളിൽ ഉറങ്ങിക്കിടക്കും ജ്ഞാനത്തിൻ സൂര്യൻ ഉണരുന്നുവോ?
2: ഏ, ഇതെന്താ കവിതയോ? നാട്ടുകാരെ, ഓടി വരണേ, എന്റെ മുത്തച്ഛൻ നിമിഷ കവിയായേ.

0: അങ്ങനെ ധീരനായ രാജകുമാരൻ ആഴമേറിയ ഗുഹയിലേക്ക് നടന്നു നീങ്ങി. ഇരുട്ടിൽ അവനൊരു വെളിച്ചം കണ്ടു.
1: അയ്യോ, പിന്നെന്തുണ്ടായി മുത്തച്ഛ?
0: അതാ മോളെ വായനയുടെ ശക്തി. ഓരോ വരിയിലും നിനക്ക് പുതിയൊരു ലോകം കാണാൻ കഴിയും. നിന്റെ മനസ്സിൽ ആ രാജകുമാരന്റെ രൂപം തെളിയുന്നുണ്ടോ? ഗുഹയുടെ ഇരുട്ട് കാണാൻ കഴിയുന്നുണ്ടോ?
1: ആ ഉണ്ട് മുത്തച്ഛ, നല്ല രസമുണ്ട്.
0: നിന്റെ ഭാവനയാണ് മോളെ ഇതുണ്ടാക്കുന്നത്. ടാബ്ലറ്റിൽ കാണുമ്പോൾ എല്ലാം അവർ ഉണ്ടാക്കി തരികയാണ്. ഇവിടെ നീയാണ് എല്ലാം ഉണ്ടാക്കുന്നത്.
1: ഇതൊരു മാജിക് പോലെയാണല്ലോ.
0: അതെ, ഒരു മാന്ത്രിക വിദ്യ തന്നെയാണിത്. അതാണ് വായനയുടെ മഹത്വം.

0: എന്താ ഭരത്തെ, ഈ കൊച്ചിവിടെ വായിച്ചു കൊണ്ടിരിക്കുവാണോ? ഗെയിം ഒന്നും കളിക്കുന്നില്ലേ?
1: ഇല്ല കൊച്ചുന്നൻ മാമ, ഞാനിപ്പോൾ ഒരു കഥ വായിക്കുവാണ്. നല്ല രസമുണ്ട്.
0: ഹോ, അത്ഭുതം തന്നെ. നീ എങ്ങനെയാ ഈ പുസ്തകത്തിൽ താല്പര്യപ്പെട്ടത്? നിനക്കും ഭ്രാന്തായോ അങ്ങേരെ പോലെ?
1: മുത്തച്ഛൻ പറഞ്ഞു തന്നു, വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കഥകൾ ഉണ്ടാക്കാം. എനിക്കിപ്പോൾ ഒരുപാട് പുതിയ കൂട്ടുകാരുണ്ട്, പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ.
2: ഒരിടത്തു നിന്ന് ഒരിടം ദൂരം നടന്നിടും, ഒരു കൂട്ടം ചിന്തകൾ പൂന്തേൻ നുകർന്നിടും. വായനയൊരു പുഴ, ഒഴുകി നിറയുമ്പോൾ മനസ്സുകൾ പൂക്കുന്നു, വസന്തം വിടരുന്നു. കൊച്ചനിയ, നിനക്ക് അൽഫോൺസ് അച്ഛനെ അറിയാമോ? വെള്ളായിയപ്പനെ അറിയാമോ? ദാസനെ, അള്ളാപ്പിച്ചാമല്ലാക്കയെ, രവിയെ, ഇവരെ ആരെങ്കിലും നിനക്കറിയാമോ?
0: ഭരത്തെ, നീ ഇങ്ങനെ നിന്റെ കൂട്ടുകാരെ കുറിച്ച് ചോദിച്ചാൽ എനിക്കും ചോദിക്കാനറിയാം. നിനക്ക് വിളയിൽ വീട്ടിൽ സുഗുവിനെ അറിയാമോ? കുന്നുംപുറത്ത് ജനാർദ്ദനനെ അറിയാമോ? ജെയിംസിനെ, വെൽഡർ സാബുവിനെ, ഗോപിയെ? ഇല്ലല്ലോ. അതാ പറഞ്ഞേ, നിന്റെ ഈ പറയുന്ന അൽഫോൺസ് അച്ഛനെയും മൊല്ലാക്കയും കൂട്ടരെയും എനിക്കുമറിയില്ല, എന്റെ കൂട്ടുകാരെ നിനക്കുമറിയില്ല.
2: ഇവരൊന്നും എന്റെ കൂട്ടുകാരല്ല. ഇവരൊക്കെ ഓരോ കഥകളിലെയും നോവലുകളിലെയും കഥാപാത്രങ്ങളാണ് കേട്ടോ മണ്ട.
0: ആണോ? നാണക്കേടായല്ലോ ലക്ഷ്മി മോളെ, നീ ഇത് ആരോടും പറയല്ലേ.
1: ആ, അതൊന്നും അത്ര ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഞാൻ ചിലപ്പോ ആരോടെങ്കിലും പറഞ്ഞു പോകും.
2: പറ്റുന്നവരോടൊക്കെ ഞാനും പറയാം, അൽഫോൺസ് അച്ഛൻ എന്റെ അളിയനാണെന്ന്. പറയാതെ എനിക്കൊരു മനസമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല.
0: ഭരത്തെ, നീ കളിക്കല്ലേ, കളി കാര്യമാവുമേ. നീ എന്താ മോളെ വായിക്കുന്നേ?
1: ജംഗിൾ ബുക്ക്, റുഡ്യാർഡ് കിപ്ലിംഗ് എന്നൊരാൾ എഴുതിയതാ. ചെന്നായ വളർത്തിയ ഒരു മനുഷ്യക്കുട്ടിയുടെ കഥ. അവന്റെ പേര് മൗഗ്ലി എന്നായിരുന്നു. മനുഷ്യനായിരുന്നു, പക്ഷെ കാടായിരുന്നു അവന്റെ ലോകം. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷയായിരുന്നു അവന്.
0: എന്നിട്ട് ബാക്കി കൂടി പറയേ, നല്ല രസമുണ്ട്.
1: അതെ, അങ്ങനെ ഔദാര്യത്തിന് ഇപ്പൊ കഥ കേൾക്കണ്ട, കൊണ്ടുപോയി വായിക്ക്.
0: ശരിക്കും ലക്ഷ്മി, എനിക്കും ഇപ്പോൾ എന്തോ വായിക്കാനൊരു ആഗ്രഹം തോന്നുന്നു. ഈ പിള്ളേർക്ക് പോലും ഇത്ര താല്പര്യം തോന്നുന്നെങ്കിൽ അതിലെന്തോ ഒരു കാര്യമുണ്ടാകും.
2: തീർച്ചയായും, പ്രായഭേദമന്യേ എല്ലാവർക്കും വായന ഒരു വസന്തകാലം സമ്മാനിക്കും. നിനക്കൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് കൊച്ചനിയ, ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട് എൻ്റെ കയ്യിൽ.
0: എന്നാൽ പിന്നെ എനിക്ക് കൂടി ഒരു പുസ്തകം തന്നേക്കണം ഭരത്തെ, ഞാനും ഒന്ന് വായിച്ചു നോക്കട്ടെ. ചിലപ്പോൾ എനിക്കും ഈ വായനയുടെ വസന്തകാലം വന്നു ചേർന്നെങ്കിലോ.
1: കൊച്ചിനെ മാമനും വായനയുടെ ഭ്രാന്ത് പിടിക്കുമോ?
2: തീർച്ചയായും മോളെ, എല്ലാവർക്കും വായനയുടെ ലോകം വസന്തകാലം പകർന്നു നൽകും. വായിച്ചു വളരണം, വാക്കുകൾക്കൊപ്പമേ പിച്ചവച്ചിടണം. വായിച്ചു വളരണം, വായന വസന്തമായി പൂത്തു നിന്നിടണം. വായിച്ചു വളരണം, വായന വസന്തമായി പൂത്തു നിന്നിടണം.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ നാടകം വായനയുടെ വസന്തകാലം. അരങ്ങിൽ ഭരത്, ശ്രീലാൽ വി എസ്, ലക്ഷ്മി, ലോപമുദ്ര, കൊച്ചനിയൻ, വിഷ്ണുമോഹൻ, രചന എൽ ആർ മധുജൻ, ശബ്ദലേഖനം നന്ദകുമാർ, വിഷ്ണുമോഹൻ, പിന്നണി പ്രവർത്തനം ആതിര രവീന്ദ്രൻ, ശബ്ദമിശ്രണം അബി സ്റ്റീഫൻ.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

0: മഹർഷിയോട് ഇങ്ങനെ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് തർക്കിച്ചും കൊണ്ട് നിൽക്കണത് എന്താണ്? ആ മഹർഷി ആ താടക എന്ന് പറഞ്ഞ കണ്ടു, ലക്ഷ്മണൻ ആ കാടിന്റെ നടുക്കൽ എത്തിയ സമയത്തെങ്കിൽ ആ രാക്ഷസയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്റെ വിദ്യന്മാരെ ആ ഞാനമ്മ പിടിച്ച് വലിച്ചോ. ആ ചെറുഞ്ഞാനിന്റെ ശബ്ദം കാടാനല്ല ലോകം മുഴുവൻ കിട്ടിക്കിട്ടെ എന്ന് പറഞ്ഞു. അത്ര ഭയങ്കരമായിട്ട് ശബ്ദമാണ് ലക്ഷ്മണന്റെ ജ്ഞാനമ്മ പൊക്കൊണ്ടത്. ഈ ഞാനിന്റെ ഞാനത് കേട്ടിട്ട് ആ താടക ആ വനാന്തര ഭാഗത്തിന്റെ ഒരിക്കൽ കിടന്ന് ഉറങ്ങായിരുന്നു. അവിടുന്ന് ഉണർന്ന് അതിഭയങ്കരമായ ശബ്ദവും പുറപ്പെടുത്തുകൊണ്ട് ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മഹർഷിയും നിൽക്കണ ആ നിക്കലയ്ക്ക് അതിവേഗതയിൽ വന്നുലോ. ആ രാക്ഷസിയുടെ വരവ് ഇങ്ങനെ കണ്ടപ്പോ മഹർഷി, രാമാഹ, ഇവളെ നിഗ്രഹിക്കൂ രാമ, അടുക്കലയ്ക്ക് അടുപ്പിക്കരുത്, അതിഭയങ്കരിയാണ്, എന്തും ചെയ്യാം, മടിക്കാത്തവളാണ്, വേഗം ഒരു ശരം പ്രയോഗിക്കൂ, അവിടെ കഥ കഴിക്കൂ, വേഗം കഴിയട്ടെ എന്ന് മഹർഷി പിന്നെയും പിന്നെയും നിർബന്ധിക്കുക. അത് കേട്ടപ്പോ ഭഗവൻ അല്ലേ ഈശ്വരൻ എന്തപരാധം ചെയ്താലും സ്ത്രീകളെ നിഗ്രഹിക്കവയ്യ എന്നല്ലേ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നത്. ഇതെന്താ അവിടുന്ന് ഇങ്ങനെ കൽപ്പിക്കുന്നത്? ഏയ് അരുത് അരുത് അരുത്, സ്ത്രീകളെ ശിക്ഷിക്കാം എന്നല്ലാതെ കണ്ട് നിഗ്രഹിക്കരുത്, നിഗ്രഹിക്കവയ്യ എന്നല്ലേ പറയണത്. ഒരു മഹർഷി, രാമ, അങ്ങനെ വിചാരിക്കേണ്ടവളല്ല ഇവള്, ഇവള് അങ്ങനെ ചെയ്യെന്ന് വിചാരിക്കരുത്. അസംഖ്യം കൃത്യങ്ങള് അതിഘോരങ്ങളായിട്ട് പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവളാണ് ഇവള്. ഒരുത്തി നിമിത്തം ഈ പ്രദേശത്തുള്ള സജ്ജനങ്ങൾക്ക് ആശ്വസിക്കാന്ന് വൃത്തിയില്ലാതെ കണ്ടായേ പറഞ്ഞു. അതുകൊണ്ട് വേഗം ഒരു ശരം പ്രയോഗിക്കൂ രാമ, രാമൻ ഇവനോട് ക്ഷണരായിട്ടൊന്ന് വിചാരിക്കരുത്, വേഗം ശരം പ്രയോഗിക്കൂ എന്ന് മഹർഷി പിന്നെയും ഇടും. രണ്ടുപേരും തമ്മിൽ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് അങ്ങനെ നിൽക്കണു. ആ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മണൻ രണ്ടും കേട്ടു, ഭഗവാൻ പറയണതും കേൾക്കുന്നുണ്ട്, മഹർഷി പറയണതും കേൾക്കുന്നുണ്ട്. രണ്ടും ന്യായം തന്നെയാണ്. ഭഗവാൻ പറയുന്നത് ന്യായമായിട്ടത് എന്താ വെച്ചാൽ സ്ത്രീവധം നിഷിദ്ധാണ്. മഹർഷി പറയണത് ഇവള് അതിഘോരയായിട്ടുള്ളവളാണ്, അനവധി ആളുകൾക്ക് ഉദരവുള്ളവളാണ്, അങ്ങനെയുള്ളവളെ സ്ത്രീ നിന്ന് കണക്കാക്കാനില്ല, നിഗ്രഹിക്കണം എന്നാണ് മഹർഷി പറയണത്. രണ്ടുപേര് പറയണത് ന്യായ, പക്ഷേ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയമല്ല. അവൾ അടുക്കളിക്കാൻ എത്താറായി, എന്ത് ഇവിടെ വന്നാൽ എന്ത് കഠിനായുള്ള പ്രവൃത്തിയാ ചെയ്യാൻ നിശ്ചയില്ല. വേഗം തോന്നിയിട്ട് ലക്ഷ്മണൻ ആ ഭഗവാനോട് പറഞ്ഞു, അല്ലേ ലക്ഷൻ ആര്യാഖൻ അങ്ങെന്താ അങ്ങനെ തർക്കിച്ചും കൊണ്ട് നിൽക്കണത്? അങ്ങനെയുള്ള അവസരമാണോ പോ എന്താണ് കൗശികേ അഭി അനുശാസീ? കൗശികൻ പോലും അനുശാസിച്ചും കൊണ്ട് വർദ്ധിക്കുന്നു. വിശ്വാമിത്ര മഹിഴിയാണല്ലോ അങ്ങോട് പറയണത്, രക്ഷൻ ഇവളെ നിഗ്രഹിക്കൂ, നിഗ്രഹിക്കൂ എന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും കൽപ്പിക്കുന്നു. അനുശാസതി അനുശാസനമാണ്, അദ്ദേഹത്തിന്റെ കൽപ്പനയല്ല, അദ്ദേഹത്തിന്റെ വാക്കല്ലേ. ഓ അങ്ങനെ അദ്ദേഹം പറഞ്ഞും കൊണ്ട് നിൽക്കുന്ന സമയത്തെങ്കിൽ എന്തിന് സംശയിക്കണം? എന്തിനാ എന്താ ആലോചിക്കാനുള്ളത്? സാധാരണ ഒരാളല്ല ഈ മഹർഷി. കൗശികേ കൗശിക എന്നാ പറയണത്, കുശികഗോത്രത്തെങ്കിൽ ജനിച്ചിട്ടുള്ള ആള് തപസ് ചെയ്ത് കുശീശ്വരനായേക്കണു, തപസ്സുകൊണ്ട് ഇന്നതേ സാധ്യമാവുള്ളൂ എന്നില്ല, ലോകം മുഴുവൻ തന്റെ അധീനത്തിലാക്കി തീർക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഋഷീശ്വരനാണ് അങ്ങയോട് നിഗ്രഹിക്കാനായിട്ട് പറയണത്. ആ സമയത്തെങ്കില് എന്തിനങ്ങ് സംശയിക്കുന്നു? ഏയ് അങ്ങനെ ഓരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് നിൽക്കേണ്ട സമയമല്ല, വേഗം അവിടെ നിഗ്രഹിക്കന്നെ വേണ്ടത്. ഇനി ധർമ്മധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാ ധർമ്മം? ധർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്നാണെങ്കിൽ ഋഷീണാം വാച ധർമ്മം അനുവർത്തതേ. സൃഷ്ടികളുടെ വാക്കുകള് ധർമ്മത്തെ അനുവർത്തിക്കും. ഇദ്ദേഹത്തിനെ പോലെ തപസ്സുകളായിട്ടുള്ള ആളുകള് എന്താണോ പറയണത് അതാണ് ധർമ്മം. ഇദ്ദേഹം ഇവിടെ നിഗ്രഹിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മമാണോ അധർമ്മമാണോ എന്ന് ആലോചിക്കേണ്ടതില്ല. ഇദ്ദേഹം പറയണത് എന്നെയാണ് ധർമ്മം. അങ്ങനല്ലേ? അങ്ങനെയുള്ള അവസരത്തിൽ എന്തിന് ജ്യേഷ്ഠനെ ആലോചിക്കണു? ഏയ്, പ്രതിബന്ധമൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇവിടെ നിഗ്രഹിക്കേ വേണ്ടൂ. അതാണ് അതുകൊണ്ട് ജ്യേഷ്ഠൻ അവിടുന്ന് ഒരു ശരം പ്രയോഗിച്ച് ഇവിടെ നിഗ്രഹിച്ചു. ഇനി ലക്ഷ്മണൻ തൻ്റെ അഭിപ്രായം മുഴുവൻ അറിയിച്ചു.
1: കണ്ണാന്തളിയിൽ ഇനി പാട്ടിന്റെ പൊരുൾ. പാട്ടിന്റെ പൊരുളിൽ ഇന്ന് പൊൻപുലരുളി പൂവിതറിയ എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഇതിഹാസങ്ങളായ ഒ എൻ വി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന അതിമനോഹരമായ ഒരു ഗാനമാണ് പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനമെന്ന പാട്ട്. കൃഷ്ണഭക്തിയെ കേവലം ആരാധന എന്നതിലുപരി പ്രകൃതിയുടെ ആഘോഷമായും സാംസ്കാരിക പാരമ്പര്യമായും അവതരിപ്പിക്കാൻ ഒ എൻ വി പുലർത്തുന്ന വൈദഗ്ധ്യം ഈ വരികളിൽ തെളിഞ്ഞു നിൽക്കുന്നു. പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ? ഗാനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പ്രഭാതത്തിന്റെ വിശുദ്ധിയും വൃന്ദാവനത്തിന്റെ ചൈതന്യവും കവി ആവിഷ്കരിക്കുന്നു. കാളിന്തി നദിയുടെ ഒഴുക്കിനെ ആട്ടം എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ പ്രകൃതി തന്നെ കൃഷ്ണന്റെ രാസലീലയിൽ പങ്കുചേരുന്നു എന്ന ഭാവമാണ് കവി നൽകുന്നത്. അദൃശ്യനായ ഒരു കാർകൊയിൽ ദൂരെ പാടുന്നു എന്ന ബിംബം കണ്ണന്റെ മുരളീരവത്തെ ഓർമ്മിപ്പിക്കുന്നു. കണ്ണാ നീ ഇന്നും കവർന്നെന്നോ തൂവെണ്ണ, നീയെ ഞങ്ങൾ തൻ നവനീതം പൊന്നുണ്ണി. കൃഷ്ണന്റെ ബാലലീലകളെ വളരെ ആർദ്രമായാണ് ഒ എൻ വി അവതരിപ്പിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ കവരുന്നത് വെറും വെണ്ണയല്ല, മറിച്ച് ഭക്തരുടെ ഹൃദയത്തിലെ നൈർമല്യമാണെന്ന് കവി സൂചിപ്പിക്കുന്നു. കണ്ണന്റെ കുറുനിരകളിലിളകുന്ന ഒരു ചെറുനീർമണിയാകാൻ കൊതിക്കുന്ന ഭക്തമനസ്, പ്രണയവും ഭക്തിയും ഇഴചേരുന്ന ഉദാത്തമായ അവസ്ഥയെ കാണിക്കുന്നു. ആരും കാണാതെ അരയാലിൻ കൊമ്പിന്മേലാടും പൊന്നാട തിരിച്ചേകൂ നീയുണ്ണി. ഗോപസ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ച പുരാണകഥയിലെ കുസൃതിക്കാരനായ കൃഷ്ണനെയാണ് ഇവിടെ നാം കാണുന്നത്. എന്നാൽ ഇവിടെ കവി ആ വസ്ത്രത്തെ പൊന്നാട എന്ന് വിശേഷിപ്പിക്കുന്നു. നിസ്സംഗനായി നിന്ന് പാടുന്ന കൃഷ്ണൻ ലൗകികമായ ആസക്തികൾക്കപ്പുറം നിൽക്കുന്ന പരമാത്മാവാണെന്ന ദാർശനികമായ സൂചനയും ഒ എൻ വി ഇതിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഗാനത്തിന്റെ തുടക്കത്തിലും ഇടയിലുമുള്ള സ്വരപ്രസ്ഥാനങ്ങൾ ഈ ഗാനത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറ നൽകുന്നു. ജി ദേവരാജന്റെ മാന്ത്രിക സംഗീതം വരികളുടെ ആഴത്തെ വർദ്ധിപ്പിക്കുന്നു. പാട്ടിലെ താളക്രമവും വാക്കുകളുടെ അടുക്കവും ഒരു ഗ്രാമീണ നാടകത്തിന്റെയോ തുള്ളലിന്റെയോ ഒഴുക്ക് നൽകുന്നുണ്ട്. പൊൻപുലരുളി പൂവിതറിയ എന്ന ഗാനം ഒരേ സമയം ഒരു സ്തുതിഗീതവും പ്രകൃതി വർണ്ണനയുമാണ്. ഒ എൻ വി കുറിപ്പിന്റെ കവിതകളിലെ ശബ്ദസൗന്ദര്യം ഈ പാട്ടിലുടനീളം അനുഭവിക്കാൻ സാധിക്കും. കൃഷ്ണൻ എന്നത് വെറുമൊരു വിഗ്രഹമല്ല, മറിച്ച് പ്രകൃതിയിലും സംഗീതത്തിലും അലിഞ്ഞുചേരുന്ന ഒരു ചൈതന്യമാണെന്ന് ഈ ഗാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്. പെണ്ണെഴുത്തിൽ ഇന്ന് ഗ്രേസിയുടെ ക്രമം എന്ന നോവലിനെ കുറിച്ച് കേൾക്കാം. പുരാവൃത്തം പതിരല്ല, മറിച്ച് രൂപക സങ്കുലമായ കാവ്യമാണെന്ന് വിധിച്ചത് പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും തത്വചിന്തകനുമായിരുന്ന ജോസഫ് ക്യാമ്പെല്ലാണ്. ചരിത്രകാരന്മാർ പൊതുവെ മിത്തുകളെ തള്ളിപ്പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള നരവംശാസ്ത്രജ്ഞർ മിത്തുകളിൽ നിഹിതമായ സൂക്ഷ്മ സത്യങ്ങളെ ഉന്മീലനം ചെയ്യുന്നു. അവയുടെ പുനരാഖ്യാനം, അനുവാചകർക്ക് സമ്മതമാവും വിധം നിർവഹിക്കുക, സർഗാത്മകതയുടെ അതിഥ്യകയിൽ വ്യാപരിക്കുന്നവർക്ക് പോലും അനായാസമല്ല. അന്തസ്സംഘർഷഭരിതവും ജിജ്ഞാസാജനകവുമായ ഒരു പുരാവൃത്തത്തിന്റെ ഭാവനാബന്ധമായ പുനർരചനയാണ് വിശ്രുത കഥാകാരിയായ ഗ്രേസിയുടെ ക്രമം എന്ന ചെറിയ നോവൽ. ഗോവിന്ദസ്വാമിയുടെയും പത്മാവതിയുടെയും രണ്ടാൺമക്കളിൽ മൂത്തവനായ അശോകദത്തൻ നൈസർഗിക പ്രഭാവം കൊണ്ടും പ്രവൃത്തിവിശേഷം കൊണ്ടും നായകനായി നിറഞ്ഞു നിൽക്കുന്ന ഈ നോവലിന്റെ ആദ്യ ലക്കങ്ങളിൽ നിത്യജീവിത യാഥാർത്ഥ്യങ്ങളുടെ ആർദ്രഭാവങ്ങൾ വായനക്കാരുടെ മനസ്സിനെ ആവിലമാക്കുന്നു. നാട്ടിൽ അഴിഞ്ഞാടുന്ന ഭക്ഷണക്ഷാമം കണ്ടറിഞ്ഞ് തന്റെ പക്കലുള്ള ധാന്യം മുഴുവൻ നാട്ടുകാർക്ക് വിതരണം ചെയ്ത് കുടുംബത്തോടെ നാടുവിടുന്ന ഗോവിന്ദസ്വാമി യാത്രാമധ്യേ അന്നുവരെ തിരിച്ചറിയാതിരുന്ന അശോകദത്തന്റെ സ്വപ്ന സമാനമായ കൂടുമാറ്റവും മദനലേഖയും വിത്തിൽ പ്രഭയുമായിട്ടുള്ള രതിരസക്രീഡകളും ശാപവശാൽ വന്നുഭവിക്കുന്ന ദേവൻ മർത്യൻ എന്ന ദ്വൈതാവസ്ഥകളും ആഖ്യാന ദ്വിതീയാൽ വായനയെ വിലോഭനീയമായ അനുഭവമാക്കി മാറ്റുന്നു. അക്രമങ്ങളെയെല്ലാം അതിജീവിച്ച് ഒരു ഗ്രാമം ഐശ്വര്യപൂർണമായി തീരുന്നതും ജീവിതം ക്രമപ്പെടുന്നതും ഈ കൃതിയുടെ പ്രസാദാത്മക പരിണാമം. നാനാർത്ഥ വിശേഷങ്ങളോടെ ഇതിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദമാണ് പൊൻതാമര. സാഹിത്യത്തിലെ പതിവ് വിവക്ഷകളെ കവിഞ്ഞു പോകുന്നു ഇതിനാൽ ഉണർത്തപ്പെടുന്ന ധ്വനികൾ. ബന്ധങ്ങളെയും കെട്ടുപാടുകളെയും സംബന്ധിച്ച് ചില പരാമർശങ്ങളിലേക്ക് കൺതുറക്കുന്നുമുണ്ട്. ഏറ്റവും ലളിതമായ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾക്ക് ആഘാതമേൽപ്പിക്കാനാവില്ല എന്ന തന്റെ വിശ്വാസം അസ്ഥിരപ്പെടുന്നത് അദ്ദേഹം തന്നെ കാത്തിരിക്കുന്ന വിചിത്ര അനുഭവങ്ങൾ

ിൽ നിന്ന് തിരിച്ചറിയുന്നു. തുടർന്നുള്ള ലക്കങ്ങളിൽ ഫാന്റസിയുടെ തലത്തിലേക്ക് കഥാഗതി പരിണമിക്കുന്നു. ചിതാമുഖത്ത് എത്തിപ്പെടുമ്പോൾ വിജയഭദ്രൻ രാക്ഷസനായി മാറുന്നതിന്റെ വാക്മയം ഒരു ഭ്രമാത്മക ചിത്രം കണക്കെ നമ്മെ അത്ഭുത പരതന്ത്രരാക്കും. ശ്മശാന സമീപമുള്ള ആൽത്തറയിൽ വച്ച് അവധൂതനെ പോലെ തോന്നിച്ച വഴിപോക്കനിൽ നിന്ന് ഗോവിന്ദസ്വാമി തുടക്കത്തിൽ കേട്ട വാക്കുകൾ ഇതാ: വലിയൊരു ആപത്ത് നിങ്ങളുടെ വാതിൽക്കൽ വന്നു നിൽക്കുന്നുണ്ട്. താമസിയാതെ നിങ്ങളുടെ കുടുംബം ഛിന്നഭിന്നമാവും. പക്ഷേ നിങ്ങളുടെ സീമന്തപുത്രൻ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യും. ഈ പ്രവചനം യാഥാർത്ഥ്യമായി തീരുന്നതിന്റെ ഉദ്യോഗജനകമായ സംഭവ പരമ്പരയാണ് ക്രമത്തിന്റെ ഉത്തരഭാഗം. മുജ്ജന്മസ്മൃതികളും ലൗകിക അവസ്ഥയിൽ നിന്ന് അലൗകിക അവസ്ഥയിലേക്കുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന മിഥ്യാധാരണകളെ തുറന്നു കാട്ടുക മാത്രമല്ല, ഏതൊരാളുടെയും ജീവിതം അചിന്തിയമാം വണ്ണം യുക്തിരഹിതമാണെന്ന തത്വചിന്തയും സിദ്ധാന്തഭാരമില്ലാതെ പ്രബോധനത്തിന്റെ ചെടിപ്പില്ലാതെ ഈ ലഘുനോവലിലെ പല മുഹൂർത്തങ്ങളും മുന്നോട്ടുവയ്ക്കുന്നു. ഗ്രേസിയുടെ കഥകളിൽ സാമാന്യേന കണ്ടുവരുന്ന ഭാഷാവിനിമയത്തിൽ നിന്നു മാറി പുരാവൃത്തത്തിന്റെ പ്രകൃതത്തിനനുരൂപമായ ആഖ്യാന ശൈലിയാണ് ഈ പുസ്തകത്തിന്റെ എടുത്തു പറയേണ്ട മേന്മ. കഥാകാരിയെന്ന നിലയിൽ അവർ സ്വരൂപിച്ചിട്ടുള്ള വ്യക്തിത്വത്തിന്റെ അനുരണനങ്ങളും ഇതിൽ അവിടെ അവിടെയായി പ്രത്യക്ഷപ്പെടുന്നു. ഗോവിന്ദസ്വാമി ഭാര്യ പത്മാവതിയെപ്പറ്റി ഒരു വേള ആലോചിക്കുന്നതിങ്ങനെ: ഒരുപക്ഷെ അനുനിമിഷം മാറിമറിയുന്ന ജീവിതത്തെ ഉൾക്കൊള്ളാനുള്ള മെയ്വഴക്കം പ്രകൃതി സ്ത്രീക്ക് നൽകിയിട്ടുണ്ടാവണം. അടുത്തിട്ട് കാണാവുന്ന ജലാശയം പോലെ സ്ഫുടവും മുക്തവുമാണ് ക്രമത്തിന്റെ രചനാശില്പം. സജയ് കെവിയുടെ പ്രൗഢമായ അവതാരിക ഇതിന്റെ വായനയെ കലവറ കൂടാതെ പിന്തുണയ്ക്കുന്നു. പിന്നുര എന്ന വണ്ണം ഗ്രേസിയുമായുള്ള അഭിമുഖ സംഭാഷണം അവരുടെ അചഞ്ചലമായ ദർശനത്തിന്റെയും നേരിനോടുള്ള ആസക്തിയെയും ഒരിക്കൽ കൂടി സുവ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ക്രമം, അടിമുടി, സ്തോഭസാന്ദ്രം, രസനീയം, ചിന്തോദ്ദീപകം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് കഥാകൃത്തും തിരക്കഥാകൃത്തുമായ എം സുകുമാരനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. മനുഷ്യന്റെ വിമോചനത്തിനായുള്ള സ്വപ്നങ്ങളുമായി യുവാക്കൾ വീട് വിട്ടിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. പ്രക്ഷുബ്ധമായിരുന്നു ആ കാലം. അതിന്റെ അനുരണനങ്ങൾ അക്ഷരങ്ങളിൽ പ്രതിഫലിപ്പിച്ച ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. പേര് സുകുമാരൻ, എം സുകുമാരൻ. പാലക്കാട് ചിറ്റൂര് ജനിച്ച എം സുകുമാരന്റെ പ്രധാന നോവലുകൾ പാറ, അഴിമുഖം, ശേഷക്രിയ, ജനിതകം എന്നിവയായിരുന്നു. തൂക്കുമരങ്ങൾ ഞങ്ങൾക്ക്, മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾ, ചരിത്രഗാഥ, പിതൃതർപ്പണം, ചുവന്ന ചിഹ്നങ്ങൾ, അസുര സങ്കീർത്തനം, ശുദ്ധവായു എന്നീ കഥാസമാഹാരങ്ങളും എം സുകുമാരന്റേതായിട്ടുണ്ട്. എം സുകുമാരന്റെ കഥകൾ പലതും മികച്ച മലയാള ചലച്ചിത്രങ്ങളായിട്ടുമുണ്ട്.

ശേഷക്രിയ എന്ന കഥ അതേ പേരിലും തിത്തുണ്ണി എന്ന കഥ കഥകം എന്ന പേരിലും പിതൃതർപ്പണം മാർഗം എന്ന പേരിലും ചലച്ചിത്രമായി. സംഘഗാനം, ഉണർത്തുപാട്ട് എന്നീ കഥകളും ചലച്ചിത്രമായി. തികഞ്ഞ ചലച്ചിത്ര അവബോധ ജീവിതം ഉടനീളം കാത്തുസൂക്ഷിച്ച കഥാകാരനായിരുന്നു എം. സുകുമാരൻ.

കഴകം സംവിധാനം ചെയ്തത് എം പി സുകുമാരൻ നായരായിരുന്നു. രാജീവ് വിജയരാഘവനായിരുന്നു മാർഗത്തിന്റെ സംവിധായകൻ. അരവിന്ദന്റെ സിനിമകളോട് പ്രത്യേകമായ താല്പര്യം എം സുകുമാരനുണ്ടായിരുന്നു. തന്റെ ദീർഘമായ ഏകാന്ത ജീവിതം സിനിമയിലൂടെ ആഹ്ലാദഭരിതമാക്കാൻ എം സുകുമാരന് കഴിഞ്ഞു. തന്റെ ഏകാന്തതയെ മറികടക്കാൻ എം സുകുമാരൻ സ്വീകരിച്ചത് ടെലിവിഷനും റേഡിയോയും വായനയുമായിരുന്നു. ചെറിയ ഫ്ലാറ്റിന്റെ ചെറിയ വൃത്തത്തിലിരുന്ന് ലോകത്തെ അതിലൂടെ അറിഞ്ഞു.

മലയാളത്തിലുണ്ടായ രാഷ്ട്രീയ സിനിമകളുടെ ഭാഗമായി തന്നെ എം സുകുമാരന്റെ കഥകളിൽ നിന്നുണ്ടായ ചലച്ചിത്രങ്ങളെയും പരിഗണിക്കേണ്ടതുണ്ട്. സാമൂഹിക ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തവയായിരുന്നു എല്ലാ കഥകളും. എം സുകുമാരന്റെ ആദ്യ തിരക്കഥയാക്കുന്ന ചെറുകഥ ഇനി ഉറങ്ങാം എന്നതാണ്. പത്മരാജനായിരുന്നു ആ തിരക്കഥ രചിച്ചതെങ്കിലും ആ ചിത്രം സാക്ഷാത്കൃതമായില്ല.

എം സുകുമാരന്റെ ആദിമധ്യാന്തം എന്ന കഥയാണ് ഉണർത്തുപാട്ട് എന്ന പേരിൽ ചലച്ചിത്രമായത്. പി എ ബക്കറായിരുന്നു അത് ചലച്ചിത്രമാക്കിയത്. നഷ്ടപ്പെട്ട മകനെ തേടിയുള്ള ഒരു അച്ഛന്റെ യാത്രയാണത്. സുകുമാരൻ കഥകളിലൂടെ ആവിഷ്കരിച്ച ആശയങ്ങൾ ബക്കറിനെ ചെറുതായിട്ടൊന്നുമല്ല സ്വാധീനിച്ചത്. അതുകൊണ്ട് തന്നെ ബക്കറിന്റെ ചലച്ചിത്ര ജീവിതത്തിൽ സുകുമാരന്റെ കഥകൾ വലിയ അടയാളങ്ങൾ പതിപ്പിച്ചു.

കുന്നും കുഴിയുമുള്ള ഈ ഭൂമിയിലെന്ന പോലെ മനുഷ്യർക്കിടയിലും ഉയർച്ച താഴ്ചകളുണ്ട്. നിങ്ങളല്ല, ദൈവം വിചാരിച്ചാൽ പോലും അത് നികത്താനാവില്ല. സമത്വം എന്ന മിഥ്യയിൽ ഒരു നാൾ നിങ്ങൾ സ്വയം ഹോമിക്കപ്പെടും. കാർ അകന്നുപോയി. കുഞ്ഞയ്യപ്പൻ ആ പാതയിൽ ആകാശത്ത് വിടർന്ന അനവധി നക്ഷത്രങ്ങളുടെ എത്താത്ത വെളിച്ചത്തിൻ കീഴിൽ കുറെ നേരം സ്തംഭിച്ചു നിന്നു. ഇനിയും എത്രയെത്ര പ്രകാശവർഷങ്ങൾ വേണം അവയുടെ വെളിച്ചം ഭൂമിയിലെത്താൻ? ശേഷക്രിയ എന്ന കഥയിൽ എം സുകുമാരന്റെ വരികളാണിത്. നിലപാടുകളിലും ദർശനത്തിലും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതിരുന്ന മാനവ വിമോചനത്തിൽ അവസാന ശ്വാസം വരെ വിശ്വസിച്ച ഒരു എഴുത്തുകാരൻ എന്ന നിലയിലായിരിക്കും അദ്ദേഹം അറിയപ്പെടുക.

ഗൗതമനെ കണ്ടെത്താനുള്ള ഉപദേശം നൽകിയത് ആരാണെന്നൊന്നും എനിക്കോർമ്മയില്ല. വിരസവും ദുരിതപൂർണവുമായ എന്റെ ജീവിതത്തിന് ഒരു വ്യതിയാനമുണ്ടാക്കാൻ ഗൗതമന് മാത്രമേ കഴിയൂ എന്നൊരു വിശ്വാസം എന്നെ ശക്തമായി സ്വാധീനിച്ചിരുന്നു. എന്റെ നാട്ടിലെ ഗോഡ്സെ സ്മാരക വായനശാലയിൽ സമയമെന്ന് മലമ്പാമ്പിഴയുന്നതും കാത്ത് മേശപ്പുറത്ത് കമിഴ്ന്നുകിടക്കുമ്പോഴും യൂദാസ് മെമ്മോറിയൽ ടൗൺ ഹാളിലെ സൗജന്യ കലാപരിപാടികൾ അന്വേഷിച്ചു നടക്കുമ്പോഴുമൊക്കെ ഈ ഗൗതമൻ ഒരു വലിയ വടവൃക്ഷമായി എന്റെ മനസ്സിൽ പടർന്നു പന്തലിച്ചു നിന്നു.

എം സുകുമാരന്റെ കഥകളുടെ പ്രത്യേകത അതിന്റെ ഇടർച്ചകളില്ലാത്ത പ്രത്യയശാസ്ത്ര നിലപാടുകളാണ്. മലയാള കഥയുടെ പരിസരങ്ങളെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ആധുനികത സ്വന്തം കഥകളിൽ രൂപപ്പെടുത്തിയത് എം സുകുമാരനാണ്. സാഹിത്യം ചരിത്രപരവും സാമൂഹികവുമായ ഒരു നിർമ്മിതിയാണെന്നും അത് നിരന്തരം ആധുനികവൽക്കരിച്ചുകൊണ്ടേ ഇരിക്കണമെന്നും ഉറച്ചു വിശ്വസിച്ച ചിന്തകൻ കൂടിയായിരുന്നു എം സുകുമാരൻ.

ആധുനിക മലയാള ചെറുകഥയെ തീവ്രമായി രാഷ്ട്രീയവൽക്കരിച്ച എം സുകുമാരൻ സിനിമയെ സ്നേഹിക്കുകയും മലയാള സിനിമയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. എന്റെ സത്തയിലേക്ക് വരൂ, എന്റെ സ്വന്തം പുലരിയിലേക്ക്, മകുടം ചൂടിയ ഏകാന്തതയിലേക്ക് എന്ന നിരൂദയുടെ വരികൾ എം സുകുമാരന്റെ ജീവിതത്തിന്റെ പരിച്ഛേദമാണെന്ന് തന്നെ പറയാം.

എം സുകുമാരന്റെ ആദിമധ്യാന്തം എന്ന കഥയാണ് ഉണർത്തുപാട്ട് എന്ന പേരിൽ ചലച്ചിത്രമായത്. ഉണർത്തുപാട്ടിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ ലെനിൻ രാജേന്ദ്രനായിരുന്നു. ഉണർത്തുപാട്ട് മലയാള സിനിമയിലെ കറുപ്പും വെളുപ്പും കാലഘട്ടത്തിന്റെ ഉറക്കുപാട്ടായി എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രിന്റോ നെഗറ്റീവോ ഒന്നുമില്ലത്രേ, എല്ലാം ഓർമ്മകളിൽ ഒതുങ്ങുന്നു.

ഭൂമിയിൽ സമാധാനവും സമത്വവും എന്ന സ്വപ്നം, അതിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള പ്രകാശവർഷ ദൂരങ്ങൾ, എങ്കിലും അതിനെക്കുറിച്ചുള്ള അദമ്യമായ പ്രതീക്ഷ, ഇതൊക്കെയായിരുന്നു എം സുകുമാരൻ എന്ന എഴുത്തുകാരനെ ജീവിത അവസാനം വരെ പിന്തുടർന്ന സ്വപ്നങ്ങൾ.

മലയാള സിനിമാ പ്രവർത്തകരുടെ ആരവങ്ങൾക്കിടയിൽ എം സുകുമാരൻ എന്ന നാമധേയം ഓർക്കപ്പെട്ടു എന്ന് വരില്ല. എന്നാൽ മലയാള സിനിമയുടെ ഭാവുകത്വ പ്രകാശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ആ പാദമുദ്രകൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അത്രയേറെ സൂക്ഷ്മമായി സിനിമയെ കണ്ടറിഞ്ഞ, തൊട്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു എം സുകുമാരൻ.

0: ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. സുഖതമീ രാത്രിയിൽ കത്തുകൾ വായിക്കുക ഒരു പതിവല്ല, എങ്കിലും ഇന്ന് ഒരു കത്ത് വായിച്ചുകൊണ്ട് ആരംഭിക്കാം. കരുണാസായി റേഡിയോയുടെ ഒരു ശ്രോതാവാണ് ഞാൻ. എൻ്റെ പേര് അല്ലി, വീട്ടമ്മയാണ്. കരുണാസായി റേഡിയോയിലെ എല്ലാ പരിപാടികളും കേൾക്കും. അറിവായി ആനന്ദമായി അനന്തപുരിയുടെ ആകാശങ്ങളിൽ എന്ന് പാട്ടിൽ പറയുന്നത് സത്യമാണ്, കേട്ടു. സന്തോഷം, വളരെ സന്തോഷം അല്ലി. ഒരുപാട് അറിവ് കിട്ടുന്നു അല്ലി, തുടരുന്നു നല്ല പാട്ടുകൾ. ഏറ്റവും സന്തോഷമുള്ളത് സുഖതമീ രാത്രി കേട്ട് ഉറങ്ങാനാവുന്നു എന്നതാണ്. മക്കൾ പഠിച്ചു പഠിച്ചുറങ്ങും, ഞാൻ പാട്ട് കേട്ടുറങ്ങും. അവസാനം പറയുന്ന വാക്കുകളാണ് ഏറെ ഇഷ്ടം. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. അത് കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങാൻ തോന്നും, ഉറങ്ങുകയും ചെയ്യും. ഒരു നല്ല കൂട്ടുകാരനാണ് റേഡിയോ, എല്ലാ സന്തോഷവും അറിയിക്കുന്നു. അല്ലിക്കും എല്ലാ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അല്ലി എന്ന് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല. അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാൽ എന്ന ഡയലോഗ് ഓർമ്മ വരും. അത്ര കണ്ട് ആ സംഭാഷണം ഗംഭീരമായിരിക്കുന്നു. അല്ലിയുടെ ഈ കത്തും ഗംഭീരമായിരിക്കുന്നു. അല്ലാതെ എന്ത് പറയാൻ. അല്ലിക്ക് ഒരു പാട്ട്.

പോസ്റ്റ് കാർഡിൽ വന്നു ചേരുന്ന അക്ഷരങ്ങൾക്ക് സ്നേഹത്തിൻ്റെ നിറമാണുള്ളത്. കുറുഞ്ചിലക്കോട് നിന്നും സുരേന്ദ്രൻ എഴുതുന്നു, സൗഹൃദത്തിൻ്റെ നല്ല പര്യായമാണ് കരുണാസായി റേഡിയോ. കേട്ടുകേട്ടിരിക്കാൻ എന്തു രസം. രാത്രിയാകുമ്പോൾ സുഖദമി രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, വർത്തമാനവും പാട്ടും, അത് കേട്ടുറങ്ങാൻ ഒരു രസം. ടെൻഷനെല്ലാം മറക്കും. നല്ല വാക്കുകൾക്ക് നന്ദി, നല്ല പാട്ടുകൾക്കും. ഇനിയും ഇങ്ങനെ തന്നെ പാട്ടുകൾ കൂട്ടായി കൂടെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. കാതോർത്ത് കേൾക്കാൻ, കാത്തിരുന്ന് കേൾക്കാൻ കരുണാസായി റേഡിയോ. വളരെ സന്തോഷം സുരേന്ദ്രൻ. ഈ രാത്രി ഈ സ്റ്റുഡിയോയിൽ ഈ മൈക്കിന് മുന്നിൽ സുരേന്ദ്രൻ്റെ കത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ടോ എൻ്റെ ടെൻഷനും ഇല്ലാതാകുന്നു. അലിഞ്ഞലിഞ്ഞ് രാത്രിയോട് അത് ചേരുന്നു. സുരേന്ദ്രന് വേണ്ടി സമ്മോഹനമായ ഒരു പാട്ട് കേൾക്കാം.

എന്തു ചോദിച്ചാലും കൊടുക്കുന്നവരല്ല ദാനശീല. എല്ലാ ദാനകർമ്മങ്ങൾക്കും മുമ്പ് ചോദിക്കേണ്ട രണ്ട് ചോദ്യങ്ങളുണ്ട്. എന്താണ് നൽകുന്നത്? എന്തിനാണ് നൽകുന്നത്? അർഹതയുള്ളവ, അവകാശമുള്ളവരിലേക്ക് എത്തുന്നുണ്ട് എന്നുറപ്പുവരുത്തുന്ന കർമ്മമാണ് യഥാർത്ഥ ദാനശീലം. അല്ലാതെ ചെയ്യുന്നവ അവനവനെ തന്നെ അധപ്പതിപ്പിച്ചു എന്നു വരും. കർണൻ്റെ ദാനശീലം അയാളെ തന്നെ വീഴ്ത്തി എന്നു കഥ. ആ കഥയിൽ ഒരു കാര്യമുണ്ട്. ഒരു പാട്ട് കേട്ടാലോ?

കയ്പ് കുടിച്ചു വറ്റിക്കാൻ വേരുകൾ മടി കാണിക്കാത്തതിനാലാണ് ചില്ലകളിൽ നിറയെ മധുരം വിളഞ്ഞത്. രക്ഷിതാക്കളുടെ കഠിന അധ്വാനമാണ് മക്കളുടെ സൗഖ്യങ്ങൾക്ക് കാരണം. എത്ര കൊഴുത്ത ചവർപ്പുകൾ കുടിച്ചുവറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. എൻ എൻ കക്കാടിൻ്റെ വരികളാണ്. എത്ര ആളുകളുടെ ജീവിത യാഥാർത്ഥ്യമാണ് ഈ വരികൾ. എൻ്റെ ജീവിതവും തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. എത്ര കൊഴുത്ത ചവർപ്പുകൾ കുടിച്ചുവറ്റിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ചെങ്കിലും അനുഭവിക്കുന്ന മധുരം. ഇവിടിരുന്ന് സുഖദമേ രാത്രിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് മധുരമായി സംസാരിക്കാൻ കഴിയുമ്പോൾ ഞാൻ ഓർക്കും കടന്നു വന്ന വഴികൾ. എത്ര കൊഴുത്ത ചവർപ്പുകൾ കുടിച്ചുവറ്റിച്ചു ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. ഒരു പാട്ട് കേട്ടാലോ?

ഒരാളെ കാണുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തെക്കാൾ കാണാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സങ്കടമാണ് അയാളെ പ്രിയപ്പെട്ടതാക്കുന്നത്. ജീവിതകാലം മുഴുവൻ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചാലും അവസാനം ഒരു ചോദ്യമുണ്ട്, നീ ഈ കുടുംബത്തിനു വേണ്ടി എന്താ ചെയ്തത് എന്ന്. അതേക്കാൾ സങ്കടം വേറെയില്ല. ബന്ധങ്ങളുടെ ശക്തിയും വീഴ്ചയും മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇന്നു രാവിലെ ഒരാൾ എന്നോട് പറഞ്ഞ വാക്കുകളാണിത്. ജീവിതകാലം മുഴുവൻ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചാൽ അവസാനം ഒരു ചോദിക്കുന്നു, കുടുംബത്തിനു വേണ്ടി എന്താണ് ചെയ്തതെന്ന്. സങ്കടമാണ്, ശരിക്കും സങ്കടമാണ്. ആ സുഹൃത്തിന് സങ്കടപ്പെട്ട് വാക്കുകൾ പറഞ്ഞ് ആ സുഹൃത്തിന് ഒരു പാട്ട്.

കടൽ നീല, ആകാശം നീല, അനാദിയായ നിന്റെ കണ്ണുകളും നീല, ആഴങ്ങൾക്കും അഗാധതകൾക്കും ഗഹനതകൾക്കുമൊക്കെ നീല, നിത്യനിരാമയമായ ചൈതന്യങ്ങൾക്കും നീല. വാൻഗോഗിൻ്റെ ചിത്രങ്ങളിലും നീലയുടെ അഗാധത, മനസ്സിൻ്റെ ആഴങ്ങൾക്ക് നിറമെന്തായിരിക്കും അറിഞ്ഞുകൂടാ. ചിദംബരം എന്ന വാക്ക് പരിചിതം. ചിത്താകുന്ന അമ്പരം, അതായത് മനസ്സാകുന്ന അമ്പരം. ആകാശത്തിൻ്റെ വിശാലത മനസ്സിനുമുണ്ടാകണം എന്ന ചിന്താധാരയായിരിക്കുമോ ആ വാക്കിന് പിന്നിൽ? അങ്ങനെയായാൽ എത്ര നന്നായിരിക്കും ആകാശം പോലെ വിശാലമായ മനസ്സ്, ചിദംബരം. അങ്ങനെ ഒരു ചലച്ചിത്രമുണ്ട്, അരവിന്ദൻ സംവിധാനം ചെയ്ത ചിത്രം, സ്മിത പട്ടേൽ അഭിനയിച്ച ചിത്രം, ചിന്തോദ്ദീപകമായ ഒരു മലയാള ചിത്രം. അതിനും ആകാശത്തിൻ്റെ വിശാലതയുണ്ട്, മനസ്സിൻ്റെ വിശാലതയുണ്ട്. ആകാശം പോലെ വിശാലമായ മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ എത്ര നന്നായനേ ലോകം. അങ്ങനെയൊക്കെ ഒരു ലോകം വരും, കാലം വരും, ഒരു പാട്ട് കേട്ടാലോ.

വിട്ടുവീഴ്ചകളാൽ പരിഹരിക്കപ്പെടുന്നവ പലപ്പോഴും പിന്നീട് പുതിയ പ്രശ്നത്തിലേക്കുള്ള മുന്നോടിയായി മാറുന്നു. കോംപ്രമൈസ് ചെയ്യുന്നതാണ് നല്ലതാണ് എന്നൊക്കെ പറയാമെങ്കിലും അതുപക്ഷേ മറ്റൊരു പ്രശ്നത്തിൻ്റെ തുടക്കമാകാതിരിക്കാൻ നന്നായി നോക്കണം. ജീവിതത്തിൽ പലപ്പോഴും കോംപ്രമൈസുകളെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നോ പറയേണ്ടിടത്ത് നോ പറയുക തന്നെ വേണം. കുട്ടികളെയൊക്കെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണം. പ്രതിസന്ധികളിൽ തളരാതിരിക്കുകയും വേണം. അങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ്, മനുഷ്യനാണോ, തളർന്നു പോകും. പക്ഷെ വീണു പോകാതിരുന്നാൽ മതി കേട്ടോ. പ്രശ്നമുണ്ടാകുന്ന തരത്തിലുള്ള കോംപ്രമൈസ് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അതൊരു വലിയ കാര്യമാണ്. വീണു പോകാതിരുന്നാൽ മതിയെന്ന് പറയാനും എളുപ്പമാണ്, പക്ഷെ ചിലപ്പോൾ വീണു പോകും. പക്ഷേ എന്തു വില കൊടുത്തും എന്തായം കൊടുത്തും അവിടെ നിന്ന് എണീക്കണം. അതൊരു വലിയ കാര്യമാണ്. ഒരു പാട്ട് കേട്ടാലോ?

ആരും നിർത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അയാൾ വണ്ടി നിർത്തി. 2 കിലോമീറ്റർ ചെന്നപ്പോൾ കണ്ട ഒരു സ്കൂളിന് മുന്നിൽ വണ്ടി നിർത്തി. അവൻ യാത്ര പോലും പറയാതെ സ്കൂളിലേക്ക് ഇറങ്ങി ഓടി. ഒരു 1.5 മാസം കഴിഞ്ഞു കാണും അയാൾക്ക് ഒരു കത്ത് കിട്ടി. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, സാറെന്നെ ഓർക്കുന്നുണ്ടാവില്ല, ഒരു ലിഫ്റ്റ് തന്നിട്ട് നന്ദി പോലും പറയാതെ ഓടിപ്പോയൊരു കുട്ടിയാണ് ഞാൻ. സാറിൻ്റെ വണ്ടി നമ്പർ മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. അത് വെച്ച് എൻ്റെ കുട്ടിച്ചായനാണ് സാറിൻ്റെ വിലാസം സംഘടിപ്പിച്ചു തന്നത്. സർ, അന്നെൻ്റെ 10ാം ക്ലാസ് പരീക്ഷയുടെ അവസാന ദിവസമായിരുന്നു. അച്ഛന് തീരെ സുഖമില്ലായിരുന്നു. ആശുപത്രിയിൽ പോയിട്ട് ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. നടത്തത്തിനിടയിൽ എത്രയോ വണ്ടികൾ കൈകാണിച്ചു, ആരും നിർത്തിയില്ല. സാറിനെ കൃത്യസമയത്ത് സ്കൂളിലെത്തിച്ചു. ഇന്ന് എൻ്റെ റിസൾട്ട് വന്നു. എല്ലാറ്റിനും A+ ഞാൻ പാസ്സായി. എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നെനിക്കറിയില്ല. വഴിയോരങ്ങളിൽ നമ്മളെ കാത്ത് ദൈവങ്ങൾ നിൽക്കാറുണ്ട് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എത്ര ശരിയാണത്. ജീവിതത്തിലാദ്യമായി ഒരു കത്ത് വായിച്ച് അയാൾ കരഞ്ഞു. ഒരു പാട്ട് കേട്ടല്ലോ.

ആരാണ് നമ്മളിൽ തെറ്റ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കുക. സുരക്ഷിതവും ശക്തവുമായ ബന്ധത്തിന് ഈ വിശകലനം ഏറെ സഹായിക്കും. പരസ്പരം തർക്കിക്കാനാണ് പല ദമ്പതികൾക്കും താൽപ്പര്യം. പരസ്പരം ജയിക്കാൻ ശ്രമിക്കുന്നിടത്ത് കുടുംബം തോൽക്കുകയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഒരു പാട്ട് കേട്ടാലോ?

നന്നായി ജീവിക്കാനുള്ള വഴികൾ നമ്മളിൽ തന്നെയുണ്ട്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ ജീവിക്കുക എന്നതാണ് ആദ്യഘട്ടം. അതിന് എടുത്തുചാട്ടം ഇല്ലാതാക്കണം. അതിന് ആലോചനകൾ ആവശ്യമാണ്. എന്തു കാര്യം ചെയ്യുമ്പോഴും അതിൽ ചിന്തയുടെ സ്പർശമുണ്ടാവണം. ഒരു കാര്യത്തിനും വൈകാരികതയുടെ പുറത്ത് എടുത്തു ചാടരുത്. ജീവിതം എത്ര സുന്ദരമാണെന്നറിയുമോ? സുന്ദരമാണ്, മനോഹരമാണ്. ഒരു പാട്ട് കേട്ടാലോ?

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, കർമ്മനിരതരാകാം, ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഏറെ കാര്യങ്ങൾ ചെയ്യാം, ജീവിതം ആസ്വദിക്കാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവം, മധുജാ.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ വിദ്യാർത്ഥി കോൺഗ്രസ് പ്രവർത്തകർക്കാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നാം വാർഷികാഘോഷത്തിന്, അതായത് 1948 ആവേശപൂർവം പാടാൻ ഒരു കവിത വേണം എന്ന് തോന്നിയത്. വിദ്യാർത്ഥികൾ ആവശ്യമുന്നയിച്ചത് വൈലോപ്പള്ളിയോടായിരുന്നു. ഒരു ഒഴിവ് കഴിവും പറയാതെ പിറ്റേന്ന് വന്ന് കവിത വാങ്ങിക്കൊള്ളാൻ കവി പറയുകയും ചെയ്തു. അതിനുവേണ്ടി ആ ഒറ്റ രാത്രി കൊണ്ട് വൈലോപ്പള്ളി എഴുതി ഏൽപ്പിച്ച കവിതയാണ് പന്തങ്ങൾ എന്ന കവിത. ചോര തുടിക്കും ചെറു കൈകളെ പേറുക വന്നീ പന്തങ്ങൾ, വെറുതെ വായിച്ചാൽ പോലും എന്തൊരാവേശം. കോൺഗ്രസ് സമ്മേളനത്തിൽ അത് പാടി അവതരിപ്പിച്ചപ്പോഴുണ്ടായ ആവേശവും ആരവവും അതിശയിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. ചില കവിതകൾ അങ്ങനെയാണ്, വലിയ പേറ്റുനോവൊന്നും കൂടാതെ പെട്ടെന്ന് ജനിക്കും, വളരെ പ്രശസ്തി ആർജിക്കുകയും ചെയ്യും. ഒരു കവിതാചരിത്രം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 1953 സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ്, ഇന്ത്യൻ പ്രസിഡന്റ്. വള്ളത്തോൾ കവിത അവതരിപ്പിക്കുന്നു. കവിത അവതരിപ്പിക്കാൻ പി കുഞ്ഞിരാമൻ നായരെയും ക്ഷണിച്ചു. പക്ഷെ ക്ഷണിച്ചത് തലേന്നാണ്. രാത്രിയിൽ എന്തു ചെയ്യണമെന്നറിയാതെയാണ് കവി ഒറ്റപ്പാലത്ത് വണ്ടി ഇറങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ ആളൊഴിഞ്ഞ മൂലയിൽ ചെന്നിരുന്നു. സിമെന്റ് തറയിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചു. എഴുതി തുടങ്ങി അനർഗള പ്രവാഹം. കഥകളി നടന്റെ ആത്മലാപനമായി കവിത പരന്നൊഴുകി. കുറിയടത്ത് താത്രിയുമായി ബന്ധപ്പെട്ട് ഫ്രഷ്ട് കൽപ്പിക്കപ്പെട്ട കാവുങ്കൽ ശങ്കരപ്പണിക്കരുടെ ആത്മസംഘർഷങ്ങൾ കവി ഉൾക്കൊണ്ടിരിക്കണം. പിറ്റേന്ന് കവി സമ്മേളനത്തിൽ വള്ളത്തോടിന്റെ പാദം തൊട്ട് നമസ്കരിച്ച് പി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കുഞ്ഞിരാമൻ നായർ എന്ന ബാങ്ക് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഏറെ നാളായി. അതിൻ്റെ പരസ്യപ്പലക ലേലം വിളിക്കാനാണ് ഞാനിവിടെ വന്നത്. ഇപ്രകാരം പറഞ്ഞിട്ട് കവി കവിത ചൊല്ലാൻ തുടങ്ങി. മൗനശില്പം കളിക്കോപ്പ് പുതുക്കുക എൻ ആനന്ദ ഹേമന്ത സന്ധികൾ ചൊൽകിലും, പിണ്ടലമേറിയ താരകൾ നിൻ കളി വീണ്ടും അരങ്ങേറുകെന്നറിയിക്കലും. സദസ് നിശബ്ദമായി. വരികൾക്കിടയിൽ കവിയോടൊപ്പം സദസ്സും കരഞ്ഞു. കവിയുടെ തൊണ്ടയിടറി. കവിത ചൊല്ലിക്കഴിഞ്ഞ് പി കുഞ്ഞിരാമൻ നായർ ഇരുന്നു. വൈലോപ്പിള്ളി എണീറ്റു. സദസ്സിനോടായി ഇങ്ങനെ പറഞ്ഞു, അടുത്ത കാലത്തെങ്ങും ഇത്ര നല്ല ഒരു കവിത നമ്മുടെ ഭാഷയിൽ വിരിഞ്ഞിട്ടില്ല. അഞ്ചണയ്ക്ക് ഇന്നലെ രാത്രിയിൽ വാങ്ങിയ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഈ കവിത എഴുതിയതെങ്കിൽ ആ മെഴുകുതിരികൾ എത്ര ധന്യങ്ങളാണ്. ഒരു പാട്ട് കേട്ടാലോ?